0: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201,
1: കർക്കിടകം 9 ജൂലൈ 25 ശനിയാഴ്ച.
0: ആദ്യമായി സുപ്രഭാതം.

0: സുപ്രഭാതം.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: ഇന്ന് സദ്വചനം നൽകുന്നത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ.
2: ഓം ശാന്തി. ഭാരതത്തിൽ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈശ്വരനെ പ്രതി അളവറ്റ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു. മനസ്സിനെ ഈശ്വരനുമായി യോജിപ്പിക്കാൻ പലതരത്തിലുള്ള വിധിവിധാനങ്ങളുടെ ആശ്രയം സ്വീകരിക്കുന്നുണ്ട്. ഈ വിധിവിധാനങ്ങളിലൂടെ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ശക്തികളെ പ്രാപ്തമാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഏത് ശക്തിയാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആവശ്യമായിട്ടുള്ളത്? ഈ ചോദ്യം ചിന്തിക്കേണ്ടതാണ്. ജീവിതത്തിൽ ധനത്തിൻ്റെ ശക്തിയുണ്ട്. അതിലൂടെ അനവധി സുഖ സൗകര്യങ്ങളും വസ്തുവൈഭവങ്ങളും പ്രാപ്തമാക്കാൻ സാധിക്കുന്നു. എന്നാൽ തൻ്റെ കുടുംബത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ഈ ധനത്തിൻ്റെ ശക്തിയിലൂടെ ഒരു കാര്യവുമില്ല എന്നവന് അനുഭവമാകുന്നു. ചിലരുടെ അടുത്ത് ശാരീരിക ശക്തിയുണ്ട്. എന്നിരുന്നാലും തൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ ആ വ്യക്തി തകർന്നു പോകുന്നു. ഇപ്രകാരം ചിലരുടെ അടുത്ത് വാക്കിൻ്റെ ശക്തി, എഴുതാനുള്ള ശക്തിയുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ശക്തി തന്നെ അവരുടെ ദുഃഖത്തിന് കാരണമാകുന്നു. അതായത് ഈ ഭൗതിക ശക്തികൾ അല്പകാല സുഖം നൽകുന്നതാണ്, എന്നാൽ സദാകാലത്തേക്ക് സുഖം നൽകില്ല. ജീവിതയാത്രയിലെ ഓരോ പടവുകളിലും സംഘർഷം അനുഭവിച്ച് സ്വയം ശക്തിഹീനനായി നാം മാറിയിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക ശക്തിയെ ഉണർത്തിയാൽ ഈ ഭൗതിക ലോകത്തിലെ വിഭിന്ന പരിതസ്ഥിതികളുടെ ഇടയിൽ ജീവിതത്തെ സന്തുലിതമാക്കി വയ്ക്കാൻ സാധിക്കും. ആന്തരിക ശക്തിയെ പ്രാപ്തമാക്കാൻ ഗുണങ്ങളുടെ ധാരണ ആവശ്യമാണ്. ഗുണങ്ങളുടെ ധാരണയിലൂടെ തിന്മകളുടെ ദൗർബല്യങ്ങളുടെ മേൽ വിജയം നേടാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ക്ഷമയും പ്രേമവും ഉണ്ടെങ്കിൽ തീർച്ചയായും സഹനശക്തി ഉണ്ടാകും. അതിലൂടെ ക്രോധത്തിൻ്റെ മേൽ വിജയം നേടാൻ സാധിക്കുന്നു. 10 പ്രാവശ്യം നമ്മൾ സഹിച്ചു, 11-ാമത്തെ പ്രാവശ്യം നമ്മൾ ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. മറ്റുള്ളവർ കാണുന്നത് 11-ാമത്തെ പ്രാവശ്യം ദേഷ്യപ്പെട്ടതാണ്. അപ്പോൾ അവരെന്താണ് വിചാരിക്കുന്നത്? ഇവർ ഇത്ര നിസ്സാര കാര്യത്തിന് ദേഷ്യപ്പെട്ടല്ലോ. നമ്മുടെ സ്വഭാവത്തിൻ്റെ മേൽ ഒരു കറുത്ത പാടായി. ഇവർക്ക് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സഹനത്തിന് ഒരിക്കലും പരിധി വയ്ക്കരുത്. പലരും ചോദിക്കാറുണ്ട്, സഹനത്തിനൊരു പരിധിയില്ലേ? ഉത്തരം ഇല്ല എന്നാണ്. പ്രകൃതി നമ്മെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊരു മരത്തിൽ കല്ലെറിഞ്ഞാൽ മരം നമുക്ക് തിരിച്ചു തരുന്നത് എന്താണ്? ഫലങ്ങളല്ലേ? ഏത് മരത്തിലാണ് ഫലങ്ങൾ ഉള്ളത്, ആ മരത്തിന് കല്ലേറിനെ സഹിക്കേണ്ടി വരുന്നു. ആരുടെ ജീവിതത്തിലാണോ നന്മയുടെ ഫലങ്ങൾ ഉള്ളത്, ആ വ്യക്തിക്ക് കൂടുതൽ സഹിക്കേണ്ടി വരുന്നു. കാരണം നമ്മളിലെ നന്മയുടെ ഫലം അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് നിന്ദയുടെ രൂപത്തിൽ കല്ലെറിയുന്നത്. നമ്മുടെ വ്യവഹാരത്തിൽ എപ്പോഴാണോ സഹിക്കേണ്ടി വരുന്നത്, അപ്പോൾ ഇത് മനസ്സിലാക്കണം, നമ്മളിൽ നിന്ന് മറ്റു വ്യക്തികൾക്ക് എന്തെങ്കിലും നല്ല ഫലങ്ങളാണ് വേണ്ടത്. എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ഈ സകാരാത്മക ഭാവം വികസിക്കുന്നത്, അപ്പോൾ അവരെ സഹിക്കുക എന്ന തോന്നലേ വരില്ല, ദേഷ്യം വരില്ല. അതിന് പകരം അവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നു. സഹിക്കുന്നവർക്കാണ് ആദരവും ബഹുമാനവും ലഭിക്കുന്നത്. ഒരാളെ മഹാനാക്കുന്നത് സഹനശീലതയാണ്. ഒന്ന് സഹിക്കുക, ക്ഷമിക്കുക, ഇത് നമ്മുടെ ശീലമാക്കാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓം ശാന്തി.
1: നിങ്ങൾ കേട്ടത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ നൽകിയ സദ്വചനം.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 രാഗലയം, 9:00 സത്വചനം, 11:00 വണ്ടർ വേൾഡ്, 12:15 സ്ത്രീശക്തി, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 നിയമവേദി, 1:30 മധുരഗീതങ്ങൾ, 3:00 മിത്താരം, 3:30 കൃഷിജാലകം, 4:00 ഡയമണ്ട് ഡയലോഗ്സ്, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:00 കാവ്യസഞ്ചാരം, 9:00 കരിയർ കോമ്പസ്, 9:15 കഥാസരിത് സാഗരം, 10:00 നിശാഗന്ധി.

വീണ്ടും ഒരു രാമായണ മാസം കൂടി. നന്മയും വിശുദ്ധിയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അധ്യാത്മരാ

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: നിങ്ങൾ കേട്ടത് സോപാന സംഗീതം.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഫലപ്രദ മാർഗങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്ത ഇരു നേതാക്കളും വ്യാപാരം, നിക്ഷേപം, ശുദ്ധ ഊർജ്ജം, കണക്ടിവിറ്റി, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് റൊമാനിയ ഡോക്ടർ ഓണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസാണ് രാഷ്ട്രപതിക്ക് ആദരം നൽകിയത്. വിശിഷ്ട പൊതു സേവനം, വിദ്യാഭ്യാസം, സാമൂഹിക സമത്വം, ഇന്ത്യ റൊമാനിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലെ സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് ബഹുമതി. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി ബഹുമതി സമർപ്പിച്ച രാഷ്ട്രപതി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ദീർഘകാല സൌഹൃദത്തെയാണ് പുരസ്കാരം പ്രതിഫലിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയോട് പ്രതികരിക്കുകയും നിർദ്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ നന്ദി അറിയിച്ചു. വീഡിയോയ്ക്ക് ഇതിനകം 303 ദശലക്ഷത്തിലധികം വ്യൂസും ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന നേട്ടവും വീഡിയോ സ്വന്തമാക്കി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് സംഘടിപ്പിച്ച 167-ാമത് ആദായ നികുതി ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. നിയമങ്ങൾ ലളിതമാക്കുകയും ചെലവുകൾ കുറയ്ക്കുകയും ബിസിനസ് എളുപ്പമാക്കുകയും ചെയ്തതിൽ 2025 ആദായ നികുതി നിയമം നാഴികക്കല്ലാണെന്ന് ധനമന്ത്രി പറഞ്ഞു. സത്യസന്ധരായ നികുതിദായകർക്ക് സൌകര്യങ്ങൾ ലഭിക്കണമെന്നും ബോധപൂർവമല്ലാത്ത തെറ്റുകൾ തിരുത്താൻ അവസരങ്ങൾ വേണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളും ധനമന്ത്രി പുറത്തിറക്കി. ആധുനികവും സുതാര്യവും അന്താരാഷ്ട്ര തലത്തിൽ അനുയോജ്യവുമായ നിയമാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇന്ത്യ പ്രതിബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ 60-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവതരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരിൽ ഒരാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ NTA വരുത്തുന്ന സമഗ്ര അഴിച്ചുപണിയുടെ ഭാഗമായാണ് കൂട്ട പിരിച്ചുവിടൽ. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ CJP 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി കേൾക്കാം. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുണ്ടായ തടസ്സങ്ങൾക്കിടയിലും രാജ്യത്തെ വളം വിതരണ ശൃംഖല സംരക്ഷിക്കുന്നതിനും വളത്തിന്റെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് സമഗ്ര നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ ലോക്സഭയിൽ അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ വളത്തിന്റെയും പ്രധാന അസംസ്കൃത വസ്തുക്കളുടെയും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്ക് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഇന്നു മുതൽ 2 ദിവസത്തെ സംവാദാത്മക പരിപാടി സംഘടിപ്പിക്കും. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് പ്രധാനപ്പെട്ട പാർലമെന്ററി സമിതികളുടെ പ്രവർത്തനങ്ങളെയും ചുമതലകളെയും കുറിച്ച് സംസാരിക്കും. ഭാവിയിലെ നിയമനിർമ്മാണത്തിലും പൊതുസേവന വിതരണത്തിലും നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, ഡാറ്റാ സ്വകാര്യത നിയമങ്ങൾ എന്നിവ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കൽ എന്ന വിഷയത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക സെഷനിൽ സംസാരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾ, വകുപ്പിന്റെ 100-ദിന കർമ്മപരിപാടി, ഡിജിറ്റൽ റീസർവേ, വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയവയുടെ പുരോഗതി വിലയിരുത്താൻ കോഴിക്കോട് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി. 5 സെന്റ് മുതൽ 15 സെന്റ് വരെ ഭൂമിയുള്ള സാധാരണക്കാരുടെ അപേക്ഷകളിൽ ഉദാര സമീപനം സ്വീകരിക്കും. വീട് നിർമ്മിക്കുന്നവർക്ക് ഭൂമി തരംമാറ്റത്തിന് പ്രത്യേക മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഭൂമിയുള്ള അർഹരായവർക്ക് പട്ടയം നൽകുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകും. പട്ടയം വഴി ലഭിച്ച ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് കാലപരിധി നിബന്ധനകൾ ലളിതമാക്കാനും ഉപാധിരഹിത പട്ടയം നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭരണപരമായ തടസ്സങ്ങൾ ഒഴിവാക്കി സാധാരണക്കാർക്ക് ഭൂമിയിൽ പൂർണ്ണ അവകാശം ലഭ്യമാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈച്ച് നടപ്പാക്കുന്ന നൂതന പദ്ധതികളുടെ ഭാഗമായി പ്രൈമറി വിഭാഗം പ്രഥമാധ്യാപകരുടെ ശില്പശാലയും ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് മലപ്പുറത്ത് നടത്തും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഉച്ചയ്ക്ക് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഥമാധ്യാപകരുമായി നേരിട്ടും മറ്റ് ജില്ലകളിലെ അധ്യാപകരുമായി ഓൺലൈനായും സംവദിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജൈവ കൃഷി രംഗത്ത് കാസർഗോഡ് ജില്ല മുന്നേറുന്നു. 3000 ഹെക്ടർ സ്ഥലത്താണ് ജൈവ കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി നടത്തുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് ഓൺലൈനിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: ജൈവ കാർഷിക നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയെ 2012 ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുകയും പ്രധാന കാർഷിക വിളകളിൽ ജൈവ കൃഷി മുറകൾ അനുവർത്തിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. പങ്കാളിത്ത ഗ്യാരണ്ടി സമ്പ്രദായത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ആരംഭിച്ച പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. PGS ഇന്ത്യ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പദ്ധതി മാനദണ്ഡങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷകർക്ക് 3 വർഷം കഴിഞ്ഞാണ് PGS ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇത് ലഭിച്ച കർഷകർക്കാണ് ജൈവ ഓൺലൈൻ വിപണിയായ ജൈവികേതി പോർട്ടൽ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവസരം. ഈ കൃഷിരീതി വഴി കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയും നിശ്ചയിക്കാം.
0: ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മത്സരം. ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ ജെൻഡു കുമാറിന് വെങ്കലം. ഇത്തവണ ഗെയിംസിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത്. ഒമാനിലെ മസ്കറ്റിൽ FIH ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീം പാകിസ്ഥാനെയും ആതിഥേയരായ ഒമാനെയും പരാജയപ്പെടുത്തി. അതേസമയം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ടീം ചൈനയോട് പരാജയപ്പെട്ടു. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 5 വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള ഇന്ന് രാവിലെ കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 25 വരെ നടക്കുന്ന മേളയിൽ സിൽക്ക് സാരി മഹോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. ഓണം ഖാദി മേള 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കർക്കടക വാവുബലി ചടങ്ങുകൾ നടക്കുന്ന തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രവും ബലിക്കടവുകളും തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി K.മുരളീധരൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കടക വാവുബലിയോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മനാശേരിയിൽ സ്കൂൾ വിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് ലോറിക്കടിയിൽപ്പെട്ട് 7 വയസ്സുകാരൻ മരിച്ചു. മനാശേരി ഗവൺമെന്റ് UP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി അമൽ ആണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജോസ്കോ ജ്വല്ലേഴ്സിൽ എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 എച്ച് യു വൈ ഡി ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ENT രോഗനിർണയ ക്യാമ്പ്. ഈ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച സേവനങ്ങൾ, OP കൺസൾട്ടേഷൻ പൂർണ്ണമായും സൗജന്യം, റേഡിയോളജി ലബോറട്ടറി പരിശോധനകൾക്ക് പ്രത്യേക ഇളവുകൾ, കൂടാതെ ശസ്ത്രക്രിയയോ തുടർ ചികിത്സയോ ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ ജനറൽ വാർഡിൽ മികച്ച പരിചരണം, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇനി പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ. ഈ സുവർണ അവസരം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം.

0: ബുക്കിംഗിനായി 0469270000 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപ്പടി, തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപ്പടി, തുകലശ്ശേരി.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്
1: 7 o'clock. മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഹലോ ഹലോ, ഹായ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ദ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഇന്നൊരു സാറ്റർഡേ ആണ്. ചിലർക്ക് ഇന്ന് ഒരു അവധിയുടെ ദിവസമായിരിക്കാം, ചിലർക്ക് ഇനി കുഞ്ഞുങ്ങളെ, എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ദിവസമൊക്കെ അവധി ആയതിനാൽ ചില സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി അവരെ വിടുന്നതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിരിക്കാം, ചിലർ യാത്രയിലായിരിക്കാം. അപ്പം എന്ത് തന്നെയാണെങ്കിലും ശബ്ദം കൊണ്ട് നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ ഈ ഒരു സമയം അറിയിക്കാം ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ. വിളിക്കേണ്ട നമ്പർ 04692730333, 0469723333. ഇനി നിങ്ങൾക്ക് മെസ്സേജിലൂടെയാണ് നിങ്ങളുടെ ആശംസകൾ അറിയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം. 9495730333, 9495730333 മെസ്സേജിലൂടെ അറിയിച്ചാലും തീർച്ചയായിട്ടും ഞാനത് അവരുടെ കാതോരം എത്തിക്കുന്നതായിരിക്കും. ഇത് എൻ്റെ വാക്ക്. യെസ്. അപ്പോൾ നമ്മൾ പറയും അല്ലേ, ഓരോ ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നുള്ളത്, ചരിത്രത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരാളുടെ ജന്മദിനമായിക്കോട്ടെ, അങ്ങനെ അങ്ങനെ ഒരു ദിവസം എടുത്താലല്ലേ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതകൾ കാണും. അപ്പോൾ ഇന്നത്തെ കുറച്ച് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചരിത്രത്തിൻ്റെ കലണ്ടറിൽ ഇന്ന് ജൂലൈ 25 ലോകത്തെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ജനിച്ച ദിവസം, മനുഷ്യൻ വിമാനത്തിൽ ഇംഗ്ലീഷ് ചാനൽ കീഴടക്കിയ ദിനം, അതോടൊപ്പം തന്നെ ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമായും ഇന്ന് ആചരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഒരു കഥ പറയാനുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ചരിത്രത്തിലെ ചരിത്രം നമ്മളൊന്ന് അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു അറിവ് കൂടി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിലെ ഫസ്റ്റ് കോളറിലേക്ക് പോവുകയാണ്. ഐശ്വര്യമായിട്ട് ആരാണ് ഇന്നത്തെ ആശംസ അറിയിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നോക്കാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
1: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. വലതുകാലം വെച്ച് ഞാൻ രാജപ്പൻ.
0: ഇന്ന് ഉദ്ഘാടകൻ നമ്മുടെ രാജപ്പൻ ചേട്ടൻ. രാജപ്പൻ ചേട്ടാ, എന്തുണ്ട്? ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ അല്ലേ?
1: ഹാപ്പി,
0: അത് കേട്ടാ മതി. അപ്പൊ എന്താണ് ഇന്നത്തെ വിശേഷം, കേക്കട്ടെ.
1: ഇന്നത്തെ വിശേഷം നമ്മുടെ സ്റ്റുഡിയോയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും പിന്നെ ബർത്ത്ഡേ ഉള്ളവർക്കും ബർത്ത്ഡേ ഉള്ളവർക്കും റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ആസ്വദിക്കുന്ന ദിവസം
0: താങ്ക് യു സോ മച്ച്. രാജപ്പൻ ചേട്ടൻ ഇങ്ങനെ ഇന്നത്തെ ആശംസ നമ്മുടെ മാക്ഫാസ് റേഡിയോയിൽ. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവമേ, ഇന്ന് ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ ഈശ്വര. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ടതാണല്ലോ എന്നൊക്കെ എന്റെ മനസ്സിലൂടെ പോയി കേട്ടോ പെട്ടെന്ന്. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പം ഞങ്ങളുടെ വകയും ചേട്ടനുള്ള ആശംസകൾ അറിയിക്കുകയാണ്. ചേട്ടനും ഫാമിലിക്കും നല്ലൊരു ദിവസമാവട്ടെ, മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ, മനോഹരമായ നിമിഷങ്ങളാവട്ടെ. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പോവാം. ഓക്കെ, ഓക്കെ. എത്ര ഓക്കെയാണല്ലേ ഒരു ദിവസം ഞാൻ ഇവിടെ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ നമുക്ക് യാത്ര തുടങ്ങാം. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
0: അയ്യോ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കുവോ. ഗുഡ് മോർണിംഗ്. ഇതാരാണ്? അമ്പിളി ചേച്ചി, പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
2: എന്റെ മോളുടെ നാത്തുവിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ. രണ്ടാമത്തെ
0: മോളുടെ നാത്തുവിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ അല്ലേ? ഓക്കെ, രണ്ടാമത്തെ ബർത്ത്ഡേ. ആ, എന്താ പേരെന്താണ്?
2: ബർത്ത്ഡേ ആണ്.
0: കിയാര. ഓക്കെ, ഒരു വെറൈറ്റി നെയിം ആണല്ലോ. ഓക്കെ, അപ്പോ കുഞ്ഞിന് കിയാര മോൾക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. മിടുക്കിയായിട്ട് വളർന്നു വരട്ടെ, അടിപൊളിയായിട്ട്.
2: സഹൃദമാണെങ്കിൽ എന്റെ എല്ലാ ഫ്രണ്ട്സിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. പിന്നെ ഫസ്റ്റ് നേരത്തെ പറയണം, പിന്നെ ബർത്ത്ഡേ ഉള്ളവർക്കും വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്കും എല്ലാവർക്കും നല്ല ദിവസത്തിന്റെ ആശംസ. പിന്നെ മാൻക്രാഫ്റ്റിലെ എല്ലാവർക്കും, മോൾക്കും, പിന്നെ റേഡിയോ ഫാമിലിക്ക് എന്നെ വിളിക്കുന്നവർക്കും എല്ലാവർക്കും, ഞാൻ മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും നല്ല ദിവസത്തിന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു.
0: ഓക്കെ അമ്പിളി ചേച്ചി, അപ്പോൾ അമ്പിളി ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വക ആശംസകൾ നേർന്നു കേട്ടോ.
2: ഓക്കെ മോളെ.
0: ഓക്കെ, അങ്ങനെ കിയാര മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതിന്റെ ആശംസ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പിളി ചേച്ചി വിളിച്ചത്. അപ്പോൾ കുഞ്ഞിന് എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാവട്ടെ, ഒരുപാട് ജന്മദിനങ്ങൾ ഇനിയും ആഘോഷിക്കാൻ സാധിക്കട്ടെ, ആയുസ്സും ആരോഗ്യമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കേട്ടോ. അങ്ങനെ ദാ നമ്മള് ആദ്യത്തെ പാട്ടിലേക്ക് പോവാണ്. ഗ്രീറ്റിംഗ് കാർഡ്സിൽ ആദ്യത്തെ സോങ് ദാ വരുന്നു. അപ്പോഴേക്കും നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരുടെയൊക്കെ ബർത്ത്ഡേ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണോ എന്നുള്ളത് ആലോചിച്ച് വേഗം വിളിച്ചോളൂ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ദാ വരുന്നു, സോങ് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്
1: തിരുവല്ലയിൽ ആദ്യമായി

0: ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി.
2: കാറ് ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ അനുഗ്രഹം.

0: യേശബദ ഗ്രീറ്റിംഗ് കാർഡ്സ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റും 12 സെക്കൻഡും ആകുമ്പോൾ അടുത്ത കളർ ഉണ്ട്. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
1: ഗുഡ് മോർണിംഗ്, നമസ്കാരം.
0: ഇതാരാണ്?
1: മാന്നാറിൽ നിന്നും ശോഭ രക്താരൻ.
0: ശോഭ ചേച്ചി, പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
1: ഞങ്ങളുടെ മകന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്.
0: ഓക്കെ, മകന്റെ പേരെന്താണ്?
1: രാഹുൽ.
0: രാഹുൽ, ഓക്കെ. അപ്പോ ഹാപ്പി ബർത്ത്ഡേ രാഹുൽ. രാഹുലിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അപ്പൊ എന്താണ് ഇന്ന് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടോ? ഇല്ല. അപ്പൊ ആശംസകളൊക്കെ അറിയിച്ചോ? വിളിച്ച്
1: രാവിലെ വിളിച്ചു.
0: ഓക്കെ.
1: ദുബായിലാണ്
0: അല്ലേ? ശരി. അപ്പൊ എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. ഇനി ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ, സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ ചേച്ചി. അപ്പോൾ മാന്നാറിൽ നിന്നും ശോഭ ചേച്ചിയാണ് വിളിച്ചത്. മകന്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പൊ എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. ഇനി നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ നാരായണൻ ചേട്ടന്റെ ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ. ചില ബന്ധങ്ങളിൽ വിശദീകരണം നൽകാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മുടെ ഭാഗത്തെ സത്യത്തിന്റെ വില കുറയാൻ തുടങ്ങും. ഓരോ വിശദീകരണവും സ്വന്തം ആത്മാഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായി തോന്നുന്നുവെങ്കിൽ മൗനമാണ് ഏറ്റവും നല്ല മറുപടി. കാരണം പറയാത്ത അർത്ഥങ്ങൾ നമ്മളിൽ ആരോപിച്ച് ജീവിക്കുന്നവരുടെ മുന്നിൽ 1000 വിശദീകരണങ്ങൾക്കും. സുപ്രഭാതം, ശുഭദിനം. നാരായണൻ നായർ, ഏറ്റുമാനൂർ. ഓക്കെ, അപ്പൊ നാരായണൻ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചത്. ശരിയാണ് അല്ലേ? മൗനം എന്ന് നമ്മൾ പറയാറുണ്ട്, മൗനത്തെക്കുറിച്ച് പറയാറുണ്ട്. മൗനം എന്ന് പറയുന്നത് വലിയൊരു ആയുധം തന്നെയാണെന്ന് പറയാറുണ്ട് അല്ലേ? കാരണം ചില സമയങ്ങളിൽ, ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുക, അതാണ് ഏറ്റവും നല്ലത് നമുക്കും മറ്റുള്ളവർക്കും. കാരണം ഒരുപാട് വലിയ കാര്യങ്ങൾ, ചെറിയൊരു കാര്യങ്ങളെ പോലും വലുതാക്കാനായിട്ട് ചിലപ്പോൾ നമ്മുടെ ഒരു നാക്ക് മതി, അല്ലെങ്കിൽ ചെറിയൊരു വാക്ക് മതി അല്ലേ? അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഒന്ന് മൗനമായിട്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നാരായണ ചേട്ടന് നല്ലൊരു സുപ്രഭാതം, ശുഭദിനം നേരുന്നു. അടുത്ത കോളറിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: ഹലോ.
0: ഹലോ,
2: ഗുഡ് മോർണിംഗ്. അനിൽകുമാർ, വായ്പൂർ.
0: ഗുഡ് മോർണിംഗ്, നമസ്കാരം അനിൽ ചേട്ടാ. അനിൽ ചേട്ടാ, എന്തൊക്കെയുണ്ട്? ഹാപ്പി ആയിട്ടിരിക്കുന്നോ?
2: ഹാപ്പി
0: ആയിട്ടിരിക്കുന്നു. അപ്പൊ എന്താണ് ഇന്നത്തെ വിശേഷം?
2: വേറെ ആൾക്കും നമ്മുടെ രക്ഷനാരൻ ചേട്ടന്റെ ബർത്ത്ഡേ. ഞാൻ രക്ഷനാരൻ വിളിച്ചു ഒരു എനിക്ക് തോന്നുന്നു 5-6 മാസം
0: ആയില്ലേ. ഓക്കെ, ശരിയാണ് ശരിയാണ്, ഒരുപാടായി.
2: തിരക്കുന്നുണ്ട്, എന്നും തിരക്കുന്നുണ്ട്.
0: ഓക്കെ, ആ രക്ഷനാരൻ ചേട്ടന്റെ വൈഫാണല്ലേ ശോഭ ചേച്ചി?
2: ഓ.

0: ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി ശരി.
1: രാഹുലിന് ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. അതേപോലെ മറ്റേ ഒരു അമ്പിളി ചേച്ചി പറഞ്ഞു,
0: അമ്പിളി ചേച്ചി പറഞ്ഞ
1: കിയാര,
0: കിയാര, യെസ്,
1: കിയാര മോൾക്കും ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും നോക്കെ ചേട്ടനുണ്ടോ പുതിയാട്ടിലുള്ള നമ്മുടെ പുഷ്പ ചേച്ചി,
0: പുഷ്പ ചേച്ചി
1: ചേട്ടനെ വിളിക്കുന്ന ഓക്കെ ചേട്ടൻ.
0: ഓക്കെ ചേട്ടനോ, എന്താണ്
1: അങ്ങനെ വിളിക്കുന്നു? ഓമനക്കുട്ടൻ.
0: ഓക്കെ, അങ്ങനെ ഓമനക്കുട്ടൻ എന്നുള്ളതിന് ഓക്കെ കൊള്ളാം കൊള്ളാം.
1: പ്രിയപ്പെട്ട എല്ലാവർക്കും, പിന്നെ ഓതരേ പുല്ലിയേട്ടൻ, അങ്ങനെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഡേ വിഷയുന്നു. പിന്നെ ഞങ്ങളുടെ ജങ്ക് ഗ്രൂപ്പ് എല്ലാവർക്കും കാണിക്കും, പിന്നെ മഞ്ജി ചേച്ചിക്കും എല്ലാവർക്കും നല്ല ഡേ വിഷയം. കഥക്കുട്ടി ദേവക്കുട്ടി അപ്പൂർ,
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്. മറക്കണോടോ, എങ്ങനെ അത്, അതെങ്ങനെ? ഓക്കെ, അപ്പോ അനിൽ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ ശരി. അപ്പൊ നമ്മുടെ അനിൽ ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. എല്ലാവർക്കും ഇതാ എണ്ണി എണ്ണി എണ്ണി ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. പോസിറ്റീവായി ചിന്തിക്കാൻ പരിശീലിക്കുക. ഓരോ തവണ നെഗറ്റീവായ ചിന്ത കടന്നു വരുമ്പോഴും അതിന്റെ മറുവശം അന്വേഷിച്ച് പോസിറ്റീവിനെ മുറുക്കെ പിടിക്കുക. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. സുലൈ ചേട്ടാ, സത്യം അല്ലേ, നമ്മുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങളെ നമ്മൾ തന്നെയാണ് ചിന്തിച്ച് അതിനെ നെഗറ്റീവാക്കുന്നത് അല്ലേ. ഈ ഒരു ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളിൽ നമുക്ക് തന്നെ അതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ ചിന്തകളാണ് ശരിക്കും നമ്മളെ എന്താണ് ഒന്ന് ഡൗൺ ആക്കുന്നതും അതല്ലെങ്കിൽ പല കാര്യങ്ങളിലൂടെയും നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ അതിനെ പോസിറ്റീവായിട്ട് നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ സുലൈ ചേട്ടന് നല്ലൊരു ദിവസത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ആരത്?
2: ഇത് കോഴഞ്ചേരിന്നാണ്.
0: കോഴഞ്ചേരിയിൽ നിന്ന്
2: ഒരു ലില്ലിക്കുട്ടി ചേച്ചി.
0: ഒരു ലില്ലിക്കുട്ടി ചേച്ചി? കോഴഞ്ചേരിയിൽ ഒരു ലില്ലിക്കുട്ടി ഉള്ളോ? അതെ അതെ അതെ അതെ. അപ്പൊ ലില്ലിക്കുട്ടി, അതായത് എന്നും ജീവിതത്തിൽ അല്ലേ, ജീവിതകാലം മുഴുവൻ കുട്ടിയായിട്ട് തന്നെ ആ കുട്ടിത്തം. പിന്നല്ല, അങ്ങനെയാണ്, അതാണ് പേര് പോലെ തന്നെ എന്നും അങ്ങനെ തന്നെ ഇരിക്കാൻ കഴിയട്ടെ ലില്ലിക്കുട്ടി ചേച്ചി. പറഞ്ഞോളൂ, ഇന്ന് ആശംസ ആർക്കാണ്?
2: ഇന്ന് ആശംസ നമ്മുടെ രക്ഷനാരൻ ചേട്ടന്റെ മോന് തന്നെ ആയിരിക്കട്ടെ.
0: ഓക്കെ,
2: പഴയകാല സുഹൃത്തുക്കളായിട്ടോ
0: ആണല്ലേ.
2: ചേച്ചി, ശോഭ ചേച്ചി അങ്ങനെ വരുന്നതല്ലായിരുന്നു, പക്ഷെ ശോഭ ചേച്ചിയുടെ സൗണ്ട് കേട്ടപ്പോ ഒരുപാട്
0: സന്തോഷം. ഓക്കെ,
2: അപ്പോ ആ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. ആ വീടുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്, പഴയ ടീമിനെല്ലാം ഉള്ളത്. അതിന്റെ തൊട്ടും നല്ലൊരു ഉണ്ണിച്ചേട്ടനുണ്ട്. അപ്പൊ അങ്ങനെ കൊറേ പഴയ സുഹൃത്തുക്കളുണ്ട്. അവരാളാണ് രക്ഷനാരായണൻ ചേട്ടൻ.
0: ശരി ശരി.
2: അപ്പൊ രക്ഷനാരായണൻ ചേട്ടന്റെ മോന് എല്ലാവിധ ജന്മദിന ആശംസകളും ഞാനും അറിയിക്കുന്നു. മോളെ, ജീവിതം സന്തോഷകരമായിരിക്കട്ടെ, ഒരുപാട് വർഷം സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിന്നെ ഇന്ന് വിളിച്ച അമ്പിളി ചേച്ചി പറഞ്ഞ ആശംസയ്ക്കും, അതുപോലെ ഇന്ന് വിളിക്കാൻ ഒരുങ്ങി കൊറേ പേര് ഇരിപ്പുണ്ട്. അവരുടെ എല്ലാ വിശേഷ ദിവസങ്ങളും ഞാനും പങ്കുചേരുന്നു. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മോളെ.
0: ഓക്കെ, ദയവായി എല്ലാവരും ചേച്ചിയെ പങ്കു ചേർക്കുക.
2: അതെ അതെ, അവിടെ നിങ്ങൾക്ക് മൂന്ന് പേർക്കും.
0: ഓക്കെ കുട്ടി ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും പ്രത്യേക ആശംസകൾ നേരുന്നു കേട്ടോ. നല്ല ദിവസങ്ങൾ ആവട്ടെ.
2: ഓക്കെ.
0: അപ്പൊ നമ്മുടെ ലില്ലിക്കുട്ടി ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. ഇനി നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. സ്നേഹപൂർവം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കളർഫുൾ പിക്ചറൊക്കെ ഉള്ള ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ആരാണെന്നല്ലേ, നമ്മുടെ രാജപ്പൻ ചേട്ടൻ. രാജപ്പൻ ചേട്ടൻ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളർ. അപ്പൊ ചേട്ടൻ മെസ്സേജിലൂടെയും ആശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വക ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. അടുത്ത കോളർ, ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഇതാരാണ്?
3: ഇത് രമ ദേവി. തിരുവമ്പണ്ടൂർ.
0: തിരുവമ്പണ്ടൂരിൽ നിന്ന് രമ ചേച്ചി. പറയൂ രമ ചേച്ചി, ഇന്ന് ആശംസ ആർക്കാണ്?
3: ഇന്ന് നമ്മുടെ രത്നാരൻ ചേട്ടന്റെ മോൻ രാഹുലിന് വേണ്ടിയാണ്. മോന് നല്ലൊരു ആശംസ നേരുന്നു. പിന്നെ എന്താ പറയുക, കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു, നമുക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു മോളെ.
0: ഓ താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നമ്മുടെ രമാദേവി ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അങ്ങനെ ആശംസകളൊക്കെ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം നല്ല പാട്ടുകളും വേണ്ടേ? അപ്പൊ അതാ വരുന്നു മറ്റൊരു മനോഹരമായ പാട്ട്, അത് ആസ്വദിച്ചിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി.
3: കാറ് ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
4: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
3: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ.

0: നമസ്കാരം. ആത്മാർത്ഥ സ്നേഹം എന്നത് നക്ഷത്രങ്ങളെ പോലെയാണ്, എപ്പോഴും കാണാൻ കഴിയണമെന്നില്ല. പക്ഷെ ഇന്നും അവിടെ തന്നെ ഉണ്ടാകും, ആരും കൊതിക്കുന്ന തിളക്കത്തോടെ. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. അഷ്റഫിയേട്ടാ, അഷ്റഫിയേട്ടം നല്ല തിളക്കത്തോടുള്ള ഒരു ശുഭദിനം നേരുകയാണ് കേട്ടോ. നല്ലൊരു ദിവസമാവട്ടെ മുന്നോട്ട് എന്ന് ആശംസിക്കുന്നു. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
1: ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് അമൃത, ഞാൻ ഷേർലി ബിജു ആണ്.
0: ഷേർലി ചേച്ചി, ഷേർലി ബിജു അല്ലേ? അങ്ങനെ പറയണം, ഫുൾ നെയിം പറയണം, എന്നാലേ ഇവിടെ മനസ്സിലാവുകയുള്ളൂ. കാരണം ഒരുപാട് ഷേർലിമാരുണ്ട് അല്ലേ. ഓക്കെ, ഷേർലിജി പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
1: എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്.
0: ഓ അടിപൊളി, എന്താ മോന്റെ പേര്?
1: മോന്റെ പേര് അമൽ ബിജു.
0: അമൽ ബിജു,
1: കഴിഞ്ഞ മാസം മുത്തമ്മോന്റെ ബർത്ത്ഡേ ആയിരുന്നു, 20th. അപ്പൊ രണ്ടുപേർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ നേരുന്നു. അവരുടെ സ്വപ്നങ്ങൾ നേടാൻ രണ്ടുപേർക്ക് സാധിക്കട്ടെ. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം, എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും
0: ഒരു
1: ദിവസം നേരുന്നു, നിങ്ങൾക്കും എല്ലാവർക്കും. പിന്നെ ഇന്ന് രണ്ട് ലൈൻ പാട്ട് പഠിക്കട്ടെ എന്റെ മക്കൾക്ക് വേണ്ടിട്ട്.
0: ചേച്ചി, നമ്മൾ എന്താ സംഭവം എന്ന് പറഞ്ഞാല്, ഞാൻ ഓപ്പൺ പറയാം, നമ്മൾ അങ്ങനെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞ് മീൻസ് ഒരുപാട് പേർക്ക് അങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ടൈം ഒരുപാട് പേര് ഇങ്ങനെ വെയിറ്റിംഗ് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഇനി വരുന്ന പാട്ടുകളെല്ലാം മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ,
1: ഓക്കെ,
0: ഓക്കെ, ശരി ചേച്ചി, താങ്ക് യു. ഓക്കെ, അപ്പൊ ഷേർലി ചേച്ചിയാണ് വിളിച്ചത്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഒരുപാട് പേര് നമുക്കങ്ങനെ റിക്വസ്റ്റുകളായിട്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം ഒരു രണ്ട് വരി പാടിക്കോട്ടെ, ഒരു വരി പാടിക്കോട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളു കേട്ടോ. ഹൃദയത്തിൽ നിന്ന് പറയാണ്, അങ്ങനെ അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. കാരണം മക്കൾക്ക് വേണ്ടി അതൊക്കെ പറയുമ്പോൾ പറഞ്ഞ് ഞങ്ങൾക്കതൊരു നോ എന്നല്ല, കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഒരു ആശംസ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾക്കൂടുള്ള ഒരു ടൈമിൻ്റെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രോതാക്കൾ അത് മനസ്സിലാക്കുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഹൃദയ ഒരു സങ്കടത്തോടു കൂടിയാണ് പറയുന്നതെങ്കിലും നമ്മുടെ അവസ്ഥ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓക്കെ, അടുത്ത കോളിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം. കേക്കാലോ, അരുണോദയ മോഹൻചന്നാണോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഞാൻ ചോദിച്ചത് അതാണ്, അരുണോദയ മോഹൻ ചേട്ടനാണോ എന്ന്. എവിടെയാണ്? ഒരു ഈ ശബ്ദം കേട്ടിട്ട് കൊറേ ആയല്ലോ.
2: രത്നാകരന്റെ മകന് രാഹുലിന് നല്ലൊരു ആശംസ അറിയിക്കുന്നു. രാഹുലും രത്നാകരനും ഇവിടെ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ദുബായ്ക്ക് പോകുന്നതിന് മുമ്പ് വന്ന് യാത്ര പറഞ്ഞിട്ടാണ് പോയത്. ആ മകന് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മറ്റ് ഒരുപാട് പേരുടെ പേരൊക്കെ പറഞ്ഞു, ഒന്നും പേര് ഞാൻ ഓർക്കുന്നില്ല. എല്ലാവർക്കും, പിന്നെ നമ്മുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും, നിങ്ങൾക്ക് ആദ്യമാർക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസത്തിന്റെ ആശംസ കൂടെ നേരുന്നു.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പോ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ മുന്നോട്ട് നല്ല ദിവസങ്ങൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ.
2: ഓക്കെ, താങ്ക് യു, താങ്ക് യു മക്കളെ.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു. അരുണോദയ മോഹൻചേട്ടനാണ്. എന്തോ സംസാരം ഒരു ലാഗ് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. അതാണ് ആദ്യം ഞാൻ പറഞ്ഞു ഒന്ന് കേട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഷേർലി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷേർലി ചേച്ചിയുടെ മകൻ അമൽ ബിജു, അമലിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. കഴിഞ്ഞ മാസവും ചേട്ടൻ ഒരു ചേച്ചിയുടെ ഒരു മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അമൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ. ചേച്ചി പറഞ്ഞതുപോലെ അവർ രണ്ടുപേരുടെ സ്വപ്നങ്ങൾ എത്രയും വേഗം തന്നെ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. മുന്നോട്ട് നല്ല നിമിഷങ്ങളാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം, ആരാണ്?
3: ഗുഡ് മോർണിംഗ്, ഞാൻ സുരേഷ് ഓതറ.
0: സുരേഷ് ഏട്ടാ, ഗുഡ് മോർണിംഗ്, പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
3: രാഹുലിന് നല്ലൊരു പിറന്നാൾ ആശംസമായിരുന്നു.
0: ഓക്കെ,
3: പിന്നീട് മോഹൻ ചേട്ടനും രമാദേവിയൊക്കെ വിളിക്കുന്ന കേട്ടു കുറെ നാളും ഉണ്ടാകട്ടെ. അവർക്ക് രണ്ടുപേരും നല്ല ആശംസ. പിന്നെ നമ്മുടെ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും
0: താങ്ക് യു, താങ്ക് യു സോ മച്ച് സുരേഷ് ഏട്ടാ. സുരേഷ് ഏട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സുരേഷ് ഏട്ടനാണ് ഓദ്രയിൽ നിന്നും വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് നമുക്കൊന്ന് പോകാം. ഷംസുദ്ദീൻ ചേട്ടന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് മാക് ഫാസ്റ്റ്, സൗഹൃദവാണിയിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഷംസുദ്ദീൻ ചേട്ടനും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ്, ഒരു റോസിന്റെ പടമൊക്കെ അയച്ചിട്ടുണ്ട് നമ്മുടെ വിജി ചേച്ചി. വിജി ചേച്ചിക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു, നല്ല ദിവസങ്ങളാവട്ടെ. മുഹമ്മദ് സുമതിയേട്ടന്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ മാക് ഫാസ്റ്റ്. ജീവിതത്തിലെ ഓരോ കാലഘട്ടങ്ങളിലും നമ്മുടെ സൗഹൃദങ്ങൾ മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ അടുത്തവർ എന്നും സ്നേഹത്തോടെ കൂടെ ഉണ്ടാകും. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേർന്നു. സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും നമ്മുടെ മറ്റു പ്രിയപ്പെട്ടവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി ബി മുഹമ്മദ്, വടക്കേ വാവനൂർ. മുഹമ്മദ് ഏട്ടും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് അടുത്ത കോളിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം.
1: നമസ്കാരം.
0: ആത്മജിച്ചി പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
1: ഇന്ന് നമ്മുടെ മാരിഞ്ഞന്റെ മോൻ രാഹുലിന്റെ ബർത്ത്ഡേ അല്ലേ?
0: അതെ അതെ അതെ.
1: മോനെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയുടെ 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. പിന്നെ ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ള എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. എന്റെ കാതോരം കുടുംബത്തിന് നല്ലൊരു ആശംസ നേരുന്നു. എല്ലാ റേഡിയോ കൂട്ടുകാർക്കും, മോക്കും ദീപയ്ക്കും അപർണയ്ക്കും മറ്റ് വിളിക്കാനിരിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു.
0: ഓക്കെ ആത്മ ചേച്ചി. ആത്മ ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ.
1: ഓക്കെ മോളെ, താങ്ക് യു.
0: ഓക്കെ. അപ്പൊ നമ്മുടെ ആത്മ ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഹലോ അമൃത, മകൻ രണദേവിനും എന്റെ മകൾ അംബാലിക കുട്ടിക്കും ഒരു നല്ല ദിവസം നേരാമോ? വയനാട് കമ്പളക്കാട് നിന്നും രതീഷ്. അയ്യോ, നേരാമോ എന്നുള്ളൊരു ചോദ്യം വേണ്ട, നേർന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വയനാട്ടിലുള്ള രതീഷ് ചേട്ടന്റെ മക്കളായ മകൻ രണദേവിനും അംബാലിക കുട്ടിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഒരു മിടുക്കനും മിടുക്കിയായിട്ട് വളർന്നു വരട്ടെ എല്ലാവിധ പ്രാർത്ഥനകളും. അമൃത കുട്ടിക്കും ഒരു ഗുഡ് മോർണിംഗ്. എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും ഗുഡ് മോർണിംഗ്. അനിൽകുമാർ ചേട്ടനും അതുപോലെ ആത്മ ചേച്ചി, വിജയമ്മ ചേച്ചി, നദീറത്ത, രാജപഞ്ചേട്ടൻ, ഇവർക്കെല്ലാം നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രതീഷേട്ടന്റെ ഈ ഒരു മെസ്സേജ്. രതീഷേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വക എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. ഇനിയും ഒരുപാട് മെസ്സേജ് ഇതാ നമുക്ക് വന്നിട്ടുണ്ട്, അതിലേക്കൊക്കെ പോകാം ഒരു പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് ക്യൂട്ടായി.

0: എന്തായാ കാർ ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
7: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
8: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വിലയേറിയ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് ആത്മാർത്ഥതയോടെ ഇടപെടുന്ന സൗഹൃദങ്ങൾ. ശുഭദിനം നേരുന്നു. ഹായ് അമൃത കാർത്തികുട്ടി, ഗുഡ് മോർണിംഗ്. സിന്ധു ചേച്ചി, സഹർഷക്കുട്ടി, ദീപൂസ്കുട്ടി, അപ്പൂസ്കുട്ടി, ഹായ് എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. ഒപ്പം അമൽ ബിജുവിന് ഹാപ്പി ബർത്ത് ഡേ നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അനിൽ ചേട്ടൻ. അനിൽ ചേട്ടാ, അനിൽ ചേട്ടനും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുഡ് മോർണിംഗ് അമൃത മോളെ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കിയാര മോൾക്കും രാഹുലിനും ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് ഗുരുവായൂരിന് പോയ ഞങ്ങളുടെ കാതോരത്തിലെ പുഷ്പക്കുട്ടിക്കും പ്രാർത്ഥനയുടെ ഒരു ആശംസ നേരുന്നു. മോൾക്കും എന്റെ കാതോരം കൂട്ടുകാർക്കും എന്റെ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. അമൽ ബിജുവിനും ബർത്ത്ഡേ ആശംസകൾ നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഗീത ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. നല്ലൊരു ദിവസം ആവട്ടെ. അടുത്ത മെസ്സേജ്, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷേർലി ബിജുവിന്റെ മകന് എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് രാജപ്പൻ ചേട്ടൻ. ശരീരം എത്ര തളർന്നാലും മനസ്സുകൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ചിലതൊക്കെയുണ്ട്, നേടാൻ നമുക്ക് സാധിക്കുന്ന ചിലത്. അതേ മനസ്സ് നഷ്ടപ്പെടാതിരുന്നാൽ മാത്രം മതി ഇഷ്ടപ്പെട്ട ചിലതൊക്കെ നേടാൻ. അമൃതമോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും എന്റെ കാതോരം കൂട്ടുകാർക്കും വിശേഷ ദിവസമുള്ളവർക്കും, മോഹൻ ചേട്ടൻ, വിജയമ ചേച്ചി, സിന്ധു, ഷീപ്പ് കുട്ടി, ആകാശ് മോൻ, ബിന്ദു ദിലീപ്, പ്രേമ ചേച്ചി, ലില്ലിക്കുട്ടി ചേച്ചി, അമ്പിളി സുനിൽ, മിനി, ബാബു, സിറാജ് വയനാട്, രതീഷ് കമ്പളക്കാട്, ഫാമിലിക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നല്ലൊരാശംസ മലപ്പുറത്ത് നിന്ന് നേരുന്നു. രത്നാകരൻ ചേട്ടന്റെ മകനും ഷേർലിയുടെ മകനും പ്രാർത്ഥനയുടെ പിറന്നാൾ ആശംസകൾ നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് നദീർത്തയ്ക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് താങ്ക് യു അമൃത എന്ന് പറഞ്ഞുകൊണ്ട് ഷേർലി ചേച്ചി. ഷേർലി ചേച്ചി, ഓക്കെ, നന്ദി, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു കേട്ടോ എന്റെ ഹൃദയത്തിലോട്ട്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ് അമൃത. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മറ്റുള്ളവർ സഹായിച്ചില്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ നമ്മുടെ ജീവിതം നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും നമ്മളെക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിന് മറ്റാരും നൽകില്ലെന്ന് തിരിച്ചറിവാണ് പ്രതിസന്ധികളെ നേരിടാനുള്ള ആദ്യപടി. ശുഭദിനം നേരുന്നു ആബിദ. ആബിദ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അടുത്ത കോളറുണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം, ആരാണിത്?
1: ഗുഡ് മോർണിംഗ് ചക്കരക്കുട്ടി.
0: ഗുഡ് മോർണിംഗ്, പറയൂ സിന്ധു ചേച്ചി, ഇന്ന് ആശംസ ആർക്കാണ്?
1: ഇന്ന് ആശംസ നിന്റെ പ്രിയപ്പെട്ട രത്നാകരൻ ചേട്ടന്റെ മകൻ. ബർത്ത്ഡേ ആശംസകൾ നേരുന്നു.
0: പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ. എന്തോ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ, നമ്മുടെ സമയം
1: സമയം പോയി. ഓക്കെ ഓക്കെടാ. പിന്നെ കിയാര മോക്ക്, പിന്നെ പിറന്നാൾ ആശംസകൾ നേരുന്നു. പിന്നെ ഷേർലേച്ചിയുടെ ആണോ
0: ഷേർലേച്ചിയുടെ മകൻ അമൽ. അമൽ അമൽ
1: അമലിന് ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. പിന്നെ ചക്കരക്കുട്ടി സുഖമായിട്ടിരിക്കുന്നു?
0: സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു.
1: പിന്നെ എന്റെ റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും, സൗഹൃദവാണി കൂട്ടുകാർക്ക് എല്ലാവർക്കും, നദീർത്തായിക്കും, പുഷ്പ ചേച്ചി, പിന്നെ ബാക്കി എന്റെ റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു.
0: ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പം സിന്ധു ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ സിന്ധു ചേച്ചിയാണ് കവീരിൽ നിന്ന് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ലേഖ ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് മോളെ, എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷേർലി ബിജുവിന്റെ മകൻ അമൽ ബിജുവിനും കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആഘോഷിച്ച മോനും ആശംസകൾ നേരുന്നു. രാഹുലിനും ആശംസകൾ നേരുന്നു. സ്നേഹപൂർവ്വം ലേഖ ബിജു. ലേഖ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. പകലിനോട് പിണങ്ങി സൂര്യൻ എത്ര അകലേക്ക് പോയാലും അടുത്ത പുലരിയിൽ നിറഞ്ഞ സ്നേഹവുമായി ഉദിച്ചു വരും. അതുപോലെയാണ് ആത്മാർത്ഥ സ്നേഹബന്ധങ്ങളും. ഗുഡ് മോർണിംഗ് നേരുന്നു ലില്ലിക്കുട്ടി ചേച്ചി. ലില്ലിക്കുട്ടി ചേച്ചിക്ക് ഒരിക്കൽ കൂടി ആശംസകൾ. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് കാർത്തികുട്ടി, ഞാൻ മിനി ബാബു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും സഹൃദവാണി സുഹൃത്തുക്കൾക്കും മോൾക്കും നല്ലൊരു ദിവസത്തെ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ നേരുന്നു. രാഹുൽ, അമൽ, അമ്പിളിയുടെ മോളുടെ നാത്തുവിന്റെ കുഞ്ഞിനും ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. പിന്നെ റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ആശംസ. അമൃതകുട്ടിക്കും ദീപക്കുട്ടിക്കും അപർണകുട്ടിക്കും നല്ലൊരു ആശംസ നേരുന്നു മിനി റജി. അപ്പോൾ ഒരു പിക്ചർ മെസ്സേജ് ഉണ്ട് ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ട്. മിനി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഗുഡ് മോർണിംഗ് അമൃതകുട്ടി, ഞാൻ ഷീബ കുമരകം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അമ്പിളി പറഞ്ഞ മോൾക്കും രാഹുലിനും മറ്റ് ബർത്ത്ഡേ വിവാഹ വാർഷികം എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. സഹൃദവാണി കൂട്ടുകാർക്കും കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഷീബ ചേച്ചി. ഷീബ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അടുത്ത മെസ്സേജ്, ആത്മജ പുളിക്കീട്. ആത്മ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് മോളെ, രതീഷിന്റെ മകൻ രണദേവിനും അംബാലിക മോൾക്കും നല്ലൊരു ആശംസ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ആശംസയും ഞാൻ എത്തിച്ചിട്ടുണ്ട്. ആത്മ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഹാപ്പി ശനിയാഴ്ച, നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു, ഗുഡ് മോർണിംഗ്. ഇതെല്ലാവർക്കും കൂടിയുള്ള ഒരു ഗുഡ് മോർണിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മോൻസി ചേട്ടനാണ് കേട്ടോ. മോൻസി കുരുവിള, മോൻസി ചേട്ടാ തീർച്ചയായിട്ടും ആ ഒരു ആശംസ ഞാൻ എല്ലാവരിലേക്കും എത്തിച്ചിട്ടുണ്ട്. മോൻസി ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ പ്രാർത്ഥനകളും നേരുകയാണ്. അടുത്ത കോളുണ്ട്. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ശ്രീദേവി.
0: ചേച്ചി പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്? ആണോ? ചേച്ചിയുടെ മകളുടെ പേരെന്താണ്?
2: ലക്ഷ്മി.
0: ഓക്കെ രശ്മി, രശ്മിക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഇനിയും ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ, ഒരുപാട് നല്ല നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ
2: ഓക്കെ,
0: താങ്ക് യു ചേച്ചി. ശ്രീദേവി ചേച്ചിക്കും ഫാമിലിക്കും ആശംസകൾ നേരുന്നു കേട്ടോ.
2: ഓക്കെ.
0: അപ്പൊ നമ്മുടെ ശ്രീദേവി ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്തത് നല്ലൊരു ദിനം ആശംസിക്കുന്നു, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലഭ ചേച്ചിയാണ്. സുലഭ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഹായ് റേഡിയോ മൈക്ക് ഫാസ്റ്റ് മോൾ, ഗുഡ് മോർണിംഗ്. മോളെ ഇന്ന് ബർത്ത്ഡേ. ബേബിയായ കിയാര കുഞ്ഞിനും അമൽ ബിജുവിനും ദുബായിലുള്ള മോനും മറ്റ് ബർത്ത്ഡേക്കാർക്കും 1000 ജന്മദിന ആശംസകൾ നൽകുന്നു. പിന്നെ ഇന്ന് വിഷസിലൂടെ കടന്നുപോകുന്നവർക്കും മോൾക്കും മാക്ഫാസിലെ എല്ലാവർക്കും എന്റെ സൗഹൃദവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നദിർത്തയ്ക്കും എന്നും വിളിക്കുന്നവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. ഓക്കെ മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്പിളി ചേച്ചിയുടെ ഒരു മെസ്സേജ്. അമ്പിളി ചേച്ചി, അമ്പിളി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന, സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും മുന്നോട്ട് നല്ല ദിവസത്തിന്റെ ആശംസകൾ നേരുന്നു. ഇന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളും ഏറ്റവും മനോഹരമാക്കാൻ സാധിക്കട്ടെ. നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയുന്നു ആർജി അമൃത കാർത്തിക. ഇനി നമുക്ക് ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ വീണ്ടും ഒത്തുചേരാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ.

0: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർജെ അമൃത കാർത്തിക. പ്രൈസ് മണി മാരത്തൺ. സംസ്ഥാന സർക്കാരിന്റെ ലഹരിമുക്ത പരിപാടിയായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് കോയിപ്രം ഉള്ളൂർ പപ്പായ വില്ലേജ് നേതൃത്വം നൽകുന്ന ഓപ്പറേഷൻ തൂഫാൻ ജാഗ് റൺ എന്ന ലഹരിവിരുദ്ധ ജനകീയ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ഇന്ന് വൈകിട്ട് 3 മണിക്ക് പ്രൈസ് മണി മാരത്തോൺ സംഘടിപ്പിക്കുന്നു. പുരുഷ മാരത്തോൺ നെല്ലാട് മുതൽ പുല്ലാട് വരെ 5 കിലോമീറ്റർ ദൂരവും വനിതാ മാരത്തോൺ കുമ്പനാട് മുതൽ പുല്ലാട് വരെ 3 കിലോമീറ്റർ ദൂരവുമാണ്. പങ്കെടുക്കുന്നവർ

അടുത്ത വാർത്ത. ഗൾഫ് മേഖലയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച കൊച്ചിയിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 3 സർവീസുകൾ റദ്ദാക്കി. രാവിലെ 5:10 കൊച്ചിയിലെത്തേണ്ടിയിരുന്ന ദോഹ വിമാനം ഉണ്ടായില്ല. വൈകിട്ട് 7 കൊച്ചിയിൽ നിന്ന് പോകേണ്ടിയിരുന്ന ദോഹ വിമാനവും റദ്ദാക്കി. വൈകിട്ട് 6:05 ബഹ്റൈനിൽ നിന്ന് കൊച്ചിയിലെത്താണ്ട വിമാനവും സർവീസ് നടത്തിയില്ല. സർവീസുകൾ അപ്രതീക്ഷിതമായി റദ്ദാക്കുന്നത് ഗൾഫ് മലയാളികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ നടക്കുന്ന സമാപന ഘോഷയാത്രയിൽ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിന് കലാസംഘങ്ങൾക്കോ വ്യക്തികൾക്കോ അപേക്ഷിക്കാം. അപേക്ഷകൾ 28 വൈകുന്നേരം 5 മുൻപായി കൺവീനർ, ഓണം ഘോഷയാത്രാ കമ്മിറ്റി, വിനോദസഞ്ചാര വകുപ്പ് ആസ്ഥാന കാര്യാലയം, പാർക്ക് വ്യൂ, തിരുവനന്തപുരം 69 50 33 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ എത്തിക്കണം. കാലവർഷം വീണ്ടും സജീവമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ നിലവിൽ ലഭിക്കുന്ന ഒറ്റപ്പെട്ട മഴ തിങ്കളാഴ്ചയോടെ സംസ്ഥാന വ്യാപകമാകും. ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അശരണരായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1,000 രൂപ വീതം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോം www.schemes.wcd.kerala.gov.in അപേക്ഷിക്കാം. വെണ്ണിക്കുളം MVGM സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ 29 നടത്തും. ദക്ഷിണേന്ത്യയിലെ എഴുത്തുകാരെയും ചലച്ചിത്ര നാടക പ്രവർത്തകരെയും കലാകാരെയും ഒരുമിപ്പിക്കുന്ന പമ്പ, പീപ്പിൾ ഫോർ പെർഫോമിംഗ് ആർട്സ് ആൻഡ് മോർ സാഹിത്യോത്സവം ഫെസ്റ്റിവൽ ഓഫ് ഡയലോഗ്സ് 14 പതിപ്പ് ശനിയാഴ്ച ചെങ്ങന്നൂരിലെ ഡി ചാർലി പമ്പ റെമിനിസൻസിൽ തുടങ്ങും. രാവിലെ 11 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി.സി. വിഷ്ണുനാഥ് അധ്യക്ഷനാകും. ദക്ഷിണേന്ത്യൻ എഴുത്തുകാരുടെ കൂട്ടായ്മയായ സൌത്ത് ഇന്ത്യ റൈറ്റേഴ്സ് എൻസംബിൾ ആണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. സ്പോർട്സ് വാർത്തകൾ. ഏഷ്യൻ കപ്പ് അണ്ടർ 20 ഫുട്ബോൾ യോഗ്യതാ പോരാട്ടങ്ങൾക്ക് മുന്നോടിയായി ഇന്ത്യൻ ടീം സിംഗപ്പൂരായി 2 സൌഹൃദ മത്സരങ്ങൾ കളിക്കും. ബംഗളൂരുവിൽ ഓഗസ്റ്റ് 3-6 മത്സരം. മുൻപ് 2 അണ്ടർ 20 മത്സരത്തിൽ ഇന്ത്യ സിംഗപ്പൂരിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഏഷ്യൻ കപ്പ് യോഗ്യതയ്ക്കായി സിറിയ, ഉസ്ബെക്കിസ്ഥാൻ, ബംഗ്ലാദേശ് ടീമുകളുമായി ഇന്ത്യ ഏറ്റുമുട്ടും. ഇക്കുറി കോമൺവെൽത്ത് ഗെയിംസിലെ ജേതാക്കൾക്ക് സമ്മാനിക്കുന്ന മെഡലുകൾ തൊട്ടറിയാം. ഗെയിംസിന്റെ ചരിത്രത്തിലാദ്യമായി ബ്രെയിൻ ലിപിയും മെഡലുകളിൽ ചേർത്തിട്ടുണ്ട്. കായിക മത്സരങ്ങളിൽ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന നയത്തിന്റെ ഭാഗമായി ഇക്കുറി ഭിന്നശേഷിക്കാർക്കുള്ള പാരാ സ്പോർട്സും കോമൺവെൽത്ത് ഗെയിംസിനൊപ്പം നടക്കുന്നുണ്ട്. പാരാവിഭാഗത്തിൽ 6 മത്സര ഇനങ്ങളിലായി 47 സ്വർണ്ണ മെഡലുകൾ വിതരണം ചെയ്യും. ഇതുകൊണ്ടാണ് കാഴ്ച പരിമിതർക്കും വായിക്കാൻ പറ്റുന്ന ബ്രെയിൻ ലിപി മെഡലുകളിൽ ആലേഖനം ചെയ്യുന്നത്. ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ നൽകുന്ന വൃത്തത്തിലുള്ള മെഡലുകൾക്ക് പകരം ത്രികോണാകൃതിയിലുള്ള മെഡലുകളാണ് ഇക്കുറി കോമൺവെൽത്ത് ഗെയിംസിലെ ജേതാക്കൾക്ക് നൽകുന്നത് എന്ന പ്രത്യേകതയുണ്ട്. 23 കോമൺവെൽത്ത് ഗെയിംസിന്റെ മത്സരവേദി വെള്ളിയാഴ്ച ഉണർന്നു. ഇന്ത്യൻ സമയം വ്യാഴാഴ്ച രാത്രിയായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ഇത്രയും പ്രധാന വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ.ജെ. അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഓർത്തോപീഡിക് സർജറിക്ക് നല്ലൊരു ചെലവ് വരുമെന്ന് കരുതി ചികിത്സ നീട്ടിവെക്കുകയാണോ എങ്കിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഒപ്പം ഓർത്തോ. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ജനറൽ വാർഡിൽ സർജറി ഉൾപ്പെടെയുള്ള പ്രതിദിന ചികിത്സാ നിരക്ക് വെറും 2,000 രൂപ വരെ മാത്രം. മരുന്നുകൾക്ക് പ്രതിദിനം 1,000 രൂപ വരെ സൗജന്യം. ലാബ് ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ 500 രൂപ വരെ സൗജന്യമായി ലഭിക്കുന്നു. സർജിക്കൽ ഉപകരണങ്ങൾക്ക് 1,500 രൂപ വരെ സൗജന്യം. മറക്കണ്ട, ഈ ഓഫർ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും 0469270020 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

നമസ്കാരം, ഞാൻ ദേവി ശോഭനയാണ്. റേഡിയോ മാക്ഫസ് 90.4 രാഗലയത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. രാഗലയത്തിൽ ഇന്ന് നമുക്ക് വളരെ മനോഹരമായ ഷഹാന അല്ലെങ്കിൽ സഹാന എന്ന് നമ്മൾ വിളിക്കുന്ന ഷഹാന രാഗത്തിനെ പരിചയപ്പെടാം. ഹരി കാംബോജി എന്ന 28-ാമത്തെ മേളകർത്ത രാഗമായ ഹരി കാംബോജി എന്ന രാഗത്തിന്റെ ജന്യരാഗമാണ് സഹാന. സഹാന പ്രീഡോമിനന്റ്ലി ഒരു ഹിന്ദുസ്ഥാനി രാഗമായിട്ടാണ് അറിയപ്പെടുന്നത്. കാഫി ഘാട്ടിൽ ഉത്ഭവിച്ചിട്ട് വന്നിട്ടുള്ള ഈ രാഗത്തിന് കാനഡ, ഭീംബലാസി, ബാഗേശ്രീ തുടങ്ങിയ രാഗങ്ങളുമായിട്ടൊക്കെ ഒരു വിദൂര ബന്ധം അല്ലെങ്കിൽ വിദൂര ഛായ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് മനോഹരമായ ഷഹാന നമുക്ക് ചിത്രചേച്ചി പാടിയ തിരുവാറന്മുള കൃഷ്ണ എന്ന മനോഹരമായ തിരുവാറന്മുള അപ്പന്റെ ഗാനത്തോടു കൂടി തന്നെ ആരംഭിക്കും.

ധാരാളമായിട്ടുള്ള കോമ്പസിഷൻസ് ഒന്നും നമുക്ക് ഷഹാന രാഗത്തിൽ കാണാനുണ്ടാവില്ലെങ്കിലും പ്രത്യേകിച്ചും നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും വളരെ കുറച്ച് കോമ്പസിഷൻസ് മാത്രമേ ഷഹാന രാഗത്തിൽ ഉള്ളതായിട്ട് കണ്ടിട്ടുള്ളൂ. എന്നാലും ഉള്ളതൊക്കെ നമുക്ക് ലഭിക്കുന്ന മുത്തും പവിഴവും എന്ന പോലെ തന്നെ മനോഹരങ്ങളായ കോമ്പസിഷൻസാണ്, മനോഹരങ്ങളായ ഗാനങ്ങളാണ്.

ഷഹാന ഒരു ഉഭയവക്ര സമ്പൂർണ രാഗം കൂടിയാണ്. അതായത് ഒരു സിഗ്സാഗ് പാറ്റേണിൽ പോകുന്ന ഒരു ആരോഹണ അവരോഹണ സ്ട്രക്ചറാണ് ഷഹാന രാഗത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ, വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു രാഗം കൂടിയാണ്. നമ്മളുടെ പഴയകാല ഹിറ്റുകളിൽ ഒന്നായ

സത്യം പറഞ്ഞാൽ ഈ സ്വപ്നങ്ങളെ എന്ന ഗാനം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് സഹാന രാഗത്തിൽ ത്യാഗരാജ സ്വാമികൾ കമ്പോസ് ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു കൃതി ഉണ്ട്.

എന്ന് പറഞ്ഞിട്ട് മനോഹരമായ കൃതിയാണ്. ശരിക്കും ഇത് മാത്രമല്ല, ഈ ഈ സ്വപ്നങ്ങളെ എന്ന ഗാനം മാത്രമല്ല, ചെന്താർമിഴി പൂന്തേ മുഴി എന്ന മലയാളത്തിലെ മറ്റൊരു ഗാനത്തിന്റെ തുടക്കം കേൾക്കുമ്പോഴും ഈ ഒരു കൃതിയാണ് ഓർമ്മ വരുന്നത്. ബോംബെ ജയശ്രീ മനോഹരമായി പാടിയിട്ടുള്ള ആ ഒരു കൃതി കൂടി നമുക്ക് കേട്ടിട്ട് സഹാന രാഗത്തിന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം.

ഷഹാന ഒരു ഹിന്ദുസ്ഥാനി രാഗം എന്ന് പറഞ്ഞല്ലോ. ഹിന്ദുസ്ഥാനിയിൽ നിന്നും ഉത്ഭവിച്ച് നമ്മളുടെ കർണാടകയിലേക്ക് എത്തിയ ഒരു രാഗമാണ് ഷഹാന. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രിക്ട് പ്രോഗ്രഷൻ ഒന്നും, അതായത് ഒരു സ്ട്രിക്ട് സ്ട്രക്ചർ ഒന്നും നമ്മളുടെ സാധാരണ കാണുന്ന, അല്ലെങ്കിൽ നമ്മളുടെ പ്യുവർ കർണാട്ടിക് രാഗങ്ങൾക്ക് കാണുന്ന ഒരു ആരോഹണ അവരോഹണ സ്ട്രക്ചർ പോലെ ഉള്ള ഒരു സ്ട്രക്ചർ ഒന്നും ഈ രാഗം ഫോളോ ചെയ്യുന്നില്ല. എന്നാലും നമ്മളുടെ കർണാട്ടിക് സമ്പ്രദായം അനുസരിച്ചിട്ട് ഒരു സ്ട്രക്ചർ കൊടുക്കണം എന്ന ഒരു നിർബന്ധമുള്ളത് കൊണ്ട് നമ്മൾ ഷഹാന രാഗത്തിനൊരു ആരോഹണ അവരോഹണ ക്രമം കൊടുത്തിട്ടുണ്ട്. ഷഹാനയുടെ ആരോഹണ അവരോഹണ ക്രമം ഇങ്ങനെയാണ്.

ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ കർണാട്ടിക് സമ്പ്രദായത്തിൽ ഷഹാനയുടെ ആരോഹണ അവരോഹണ ക്രമം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക പാറ്റേൺ ഈ രാഗത്തിന് ഇല്ലാത്തത് കൊണ്ട് ഈ രാഗം നൽകുന്ന ഈ വക്ര ഫ്രേസസ്, അതായത് സ്വരങ്ങളുടെ പാറ്റേൺ ഉണ്ടല്ലോ, ഈ വക്ര രീതിയിലുള്ള ആ ഒരു പാറ്റേൺ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ രാഗത്തിന് നൽകുന്നത്. അപ്പോൾ ഈ രാഗത്തിലുള്ള സ്വരങ്ങൾ എന്ന് പറയുന്നത് ഷഡ്ജം, ചതുശ്രുതി, ഋഷഭം, രീറ്റു, അന്തരഗാന്ധാരം. നമ്മൾ അന്തരഗാന്ധാരമുള്ള രാഗങ്ങൾ വളരെ കുറവാണ് ഇതുവരേക്കും കേട്ടിരിക്കുന്നത് അല്ലെ. ഗാത്രി എന്ന് പറയും, നമ്മൾ സാധാരണ ഗാന്ധാരം കേട്ടിട്ടുണ്ട്, അന്തരഗാന്ധാരം നമ്മൾ ഇതുവരെ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ശുദ്ധ മധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, ധാറ്റു, കൈശിക്ക് നിഷാദം, നീറ്റു, ഇങ്ങനെയാണ് ഇതിന്റെ എന്താണ് പറയാ ആരോഹണ അവരോഹണ സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു രക്തിരാഗം എന്നുകൂടി ഈ രാഗം അറിയപ്പെടും. അതിന്റെ കാരണം, രക്തിരാഗം എന്ന് പറഞ്ഞാൽ വളരെ മെലോഡിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെലോഡിക് കണ്ടന്റ് കൂടെ സാധാരണഗതിയിൽ സംഗതികളൊക്കെ ചേർത്ത് നമ്മൾ വളരെ വിസ്തൃതമായിട്ട് ആലപിക്കുന്നതിനു പുറമേ വളരെ മെലോഡിക് ആയിട്ട് ഉപയോഗിക്കാൻ കൂടി സാധിക്കുന്ന ഒരു രാഗമാണ് ഷഹാന. ഇനി നിറം എന്ന ചിത്രത്തിലെ മിഴിയറിയാതെ വന്നു നീ എന്ന മനോഹരമായ ഗാനം ഷഹാന രാഗത്തിലാണ്. ആ രാഗത്തിന്റെ ഒരു ഫീലാണ് മൊത്തത്തിൽ ആ ഗാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഗാനം കൂടി ഒന്ന് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

ഷഹന രാഗത്തിൽ നമുക്ക് വളരെ മനോഹരങ്ങളായ കുറേ കൃതികൾ കർണാട്ടിക് സമ്പ്രദായത്തിൽ കാണാൻ പറ്റും. കർണാട്ടിക് സമ്പ്രദായത്തിലെ ഒരു പോപ്പുലർ ആയ രാഗം കൂടിയാണ് സഹന. നമ്മളുടെ സമ്പ്രദായത്തില് ശാന്തി നിലവ് വേണ്ടും എന്ന ഒരു സേതു മാധവറാവുവിന്റെ കൃതി, അതുപോലെ ചിത്തം ഇറങ്ങാതെ എന്ന് പറഞ്ഞിട്ട് പാപനാശം ശിവൻ എഴുതിയ ഒരു കൃതി, രാമ ഇക്കനന്നു ബ്രോവര എന്ന പട്ടണം സുബ്രഹ്മണ്യ അയ്യരുടെ കൃതി, അതേപോലെ കാവവേ കന്യാകുമാരി എന്ന ബാലമുരളി സാറിന്റെ ഒരു കൃതി, കരുണിമ്പ എന്ന തിരുവട്ടിയൂർ ത്യാഗയ്യയുടെ ഒരു വർണ്ണം നമുക്ക് കാണാൻ സാധിക്കും, ശ്രീ കമലാംബികായ എന്ന് പറഞ്ഞിട്ട് മുത്തുസ്വാമി ദീക്ഷിതരുടെ ഒരു കൃതി കാണാൻ സാധിക്കും. ഇങ്ങനെ ധാരാളമായിട്ടുള്ള കൃതികൾ നമുക്ക് ഈ രാഗത്തിൽ കാണാൻ സാധിക്കും. ഇനി ഷഹാന എന്ന പേരിന് പല പല അർത്ഥങ്ങളാണ് പല ഭാഷകളിലും കൊടുത്തിട്ടുള്ളത്. ഈ രാഗം നമുക്ക് തരുന്ന ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഭാവം എന്ന് പറയുന്നത് ഭക്തി ആണ്, അല്ലെങ്കിൽ കരുണ എന്ന് പറയാം നമുക്ക് പ്രിഡോമിനൻ്റ്ലി, അല്ലെങ്കിൽ ഒരു അതിലെ ഒരു മേജർ ഇമോഷൻ എന്ന് പറയുന്നത് കരുണരസം. കരുണരസപ്രധാനമായ ഒരു രാഗമാണ് ഷഹാന. ഇനി മറ്റൊരു ഭാവം നോക്കിക്കഴിഞ്ഞാൽ ഭക്തിക്ക് 9 ഭാവങ്ങളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അതിൽ ദാസ്യ ഭക്തി ഭാവമാണ് ഷഹാന തരുന്നത്. അതായത് ഭഗവാൻ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു സങ്കല്പം, അതാണ് ഷഹാന രാഗം നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിരഹം ഒക്കെ ഈ രാഗത്തിൻ്റെ ഒരു ഭാവമായിട്ട് കാണാറുണ്ട്. പലപ്പോഴും വളരെ എക്സ്പ്രസീവായിട്ട് വിരഹം കാണിക്കാൻ സാധിക്കുന്ന ഒരു രാഗം കൂടിയാണ് ഷഹാന. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് മലയാളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഗാനം

0: മഴയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
6: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ഷഹാന രാഗത്തിന്റെ ജീവസ്വരങ്ങൾ എന്ന് പറയുന്നത് ഋഷഭവും നിഷാദവുമാണ്. അതായത് ആ രാഗം ഏറ്റവും നന്നായി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന സ്വരങ്ങൾ. അതേപോലെ രാഗാലാപനമൊക്കെ തുടങ്ങുന്നത് ഋഷഭത്തിലാണ്. ഇനി ഈ രാഗത്തിന്റെ ന്യാസസ്വരങ്ങൾ എന്ന് പറയുന്നത് ഋഷഭം, നിഷാദം, ധൈവതം, പഞ്ചമം, രി, നി, ധ, പ എന്നാണ്. ഇനി ഈ രാഗം ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത് മധ്യസ്ഥായിയിൽ തുടങ്ങി ഒരു സ്ലോ, എന്താണ്, സ്ലോ കൗണ്ട് അല്ലെങ്കിൽ സ്ലോ ബീറ്റ് പോകുന്ന സ്ലോ ടെമ്പോ, അതായത് കുറച്ച് പതിയെ പാടുന്നതാണ് ഈ രാഗത്തിന് ഉത്തമം. നമ്മൾ ഭയങ്കരമായിട്ട് സ്പീഡ് കൂട്ടി ഭയങ്കര റിവേർബൊക്കെ, നമ്മളിപ്പോഴത്തെ നമ്മളുടെ സാധാരണ പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷ, അതായത് ഭയങ്കരമായിട്ട് സ്പീഡൊക്കെ കൂട്ടി നമ്മൾ പാടുകയാണെങ്കിൽ ആ രാഗം അതിൻ്റെ ആ ഒരു ഭംഗി അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മധ്യസ്ഥായിയിൽ വളരെ സ്ലോ ആയിട്ട് പാടാൻ ഏറ്റവും ശോഭിക്കുന്ന ഒരു രാഗമാണ് ഷഹാന. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ സ്വരങ്ങളിലും ഗമകങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രാഗമാണ്. ഗമകങ്ങൾ ഇല്ലാതെ നമുക്ക് ഈ രാഗം പാടാനേ സാധിക്കില്ല. ഗമകങ്ങൾ ഇല്ലാതെ പാടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഷഹാനയല്ല, അത് മറ്റ് എന്തെങ്കിലുമായി പോകും. അതുപോലെ വളരെ ചെറിയ ചെറിയ രാഗാലാപനം, അതായത് ഷോർട്ട് ആലാപനം, വളരെ ഹ്രസ്വമായ ആലാപനമാണ് ഈ രാഗത്തിന് യോജിച്ചത്. ഇപ്പോൾ നമ്മൾ മറ്റ് ചില രാഗങ്ങളെടുത്താൽ തോടി അല്ലെങ്കിൽ ഏത് രാഗ കല്യാണിയോ അല്ലെങ്കിൽ മായമാളവകളെയോ ഒക്കെ എന്ത് രാഗമെടുത്താലും നമുക്ക് ആ രാഗങ്ങളൊക്കെ വളരെ വിസ്തരിച്ച് ആലപിക്കാൻ സാധിക്കും. വളരെ ഇലോങ്കേറ്റ് ചെയ്ത് വളരെ ബൃഹത്തായിട്ട് നമുക്കതിനെ രാഗാലാപനങ്ങൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ രാഗങ്ങൾക്ക് ഭംഗിയുണ്ടാവുക. പക്ഷേ ഷഹാന പോലെയുള്ള ചില രാഗങ്ങൾക്ക് വളരെ ഹ്രസ്വമായ രാഗാലാപനങ്ങൾ മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ ആ രാഗം വീണ്ടും അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുത്തും എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ രാഗം ഉപയോഗിക്കുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. വളരെ മനോഹരമായ ഫ്രേസസും വളരെ മനോഹരമായ പ്രയോഗങ്ങളും ഒക്കെയുള്ള ഒരു രാഗം കൂടിയാണ്. ഇനി നമുക്ക് മലയാളത്തിലെ മറ്റൊരു ഗാനം

നമ്മൾ ഷഹാന രാഗത്തിന്റെ പ്രയോഗങ്ങളെ പറ്റി പറഞ്ഞു. വളരെ ഹ്രസ്വമായിട്ടുള്ള രാഗാലാപനം, അതേപോലെ തന്നെ വളരെ മനോഹരങ്ങളായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ജണ്ട പ്രയോഗങ്ങളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാഗമാണ്. ഈ ഇതിൽ തന്നെ വളരെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള, അതായത് കുറച്ച് നീട്ടി നമ്മൾ പ്രയോഗിക്കുന്ന സ്വരങ്ങൾ എന്ന് പറയുന്നത് നിഷാദം, ഗാന്ധാരം, ഋഷഭം തുടങ്ങിയ സ്വരങ്ങളാണ്. മറ്റുള്ള സ്വരങ്ങളൊന്നും അങ്ങനെ അധികം നീട്ടി നമ്മൾ ഉപയോഗിക്കാറില്ല ഈ രാഗത്തിൽ. ഇനി ഈ രാഗത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, വിദ്വാൻമാരായിട്ടുള്ള സംഗീതജ്ഞർ പറയുന്നത് ഈ രാഗത്തിലെ ഗാന്ധാരം എന്ന് പറയുന്നത് അന്തരഗാന്ധാരം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇത് ശുദ്ധ ഗാന്ധാരവുമല്ല, എന്നാൽ അന്തരഗാന്ധാരം വരെ എത്തിയിട്ടുമില്ല. അതായത് സാധാരണ ഗാന്ധാരമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അന്തരഗാന്ധാരം വരെ എത്തിയോ എന്ന് ചോദിച്ചാൽ അന്തരഗാന്ധാരവുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഒരു ത്രിശങ്കു ഗാന്ധാരം എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകളുള്ള ഒരു രാഗം കൂടിയാണ് ഈ സഹാന. ഇനി ഈ രാഗത്തിന്റെ കുറച്ച് സ്ലോ പേസിലാണ് ഈ രാഗം ഉപയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സ്ലോ പേസിൽ ഉപയോഗിക്കുമ്പോഴാണ് ഈ രാഗത്തിന്റെ ആ ഒരു ഭംഗി നമുക്ക് ലഭിക്കുക. ഇനി ആ ഒരു സ്ലോ പേസിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ രാഗത്തിനെ മറ്റൊരു മനോഹരമായ ഹിന്ദുസ്ഥാനി രാഗവുമായിട്ട് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ദ്വിജാവന്തി എന്ന, അല്ലെങ്കിൽ ജുജാവന്തി, ജേ ജേ വന്തി എന്നൊക്കെ അതിന് വിളിപ്പേരുണ്ട്. എന്നാലും ദ്വിജാവന്തി എന്ന മനോഹരമായ ഇതേ സ്ലോ പേസിൽ ഉപയോഗിക്കേണ്ട മറ്റൊരു രാഗം, ആ രാഗവുമായി പലപ്പോഴും ഷഹാനയെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇനി ദ്വിജാവന്തി രാഗം എങ്ങനെയാണ്, ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള പെട്ടെന്നുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത്,

എന്ന ഗാനം ഈ ദ്വിജാവന്തി എന്ന രാഗത്തിലുള്ളതാണ്. ആ ഗാനം കേൾക്കുമ്പോഴും നമുക്ക് പലപ്പോഴും ഷഹാനയുടെ ഒരു ഛായ തോന്നാറുണ്ട്. അത് ഈ രാഗത്തിൻ്റെ പ്രയോഗങ്ങളിലുള്ള പ്രത്യേകതകൾ കൊണ്ടാണ് അതിനെ നമ്മൾ ദ്വിജാവന്തിയായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. ഇനി മലയാളത്തിലെ മറ്റൊരു മനോഹരമായ ഗാനം, ആ ഗാനത്തിൽ എൻ്റെ പേരുമുണ്ട് കേട്ടോ.

സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോ ആ ഗാനവും ഷഹാന രാഗത്തിന്റെ ഛായയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ഗാനം കൂടി ഒന്ന് കേട്ടു നോക്കാം.

നമ്മൾ എന്ത് ഏത് രാഗങ്ങൾ എടുത്താലും അതിലെല്ലാം ഏറ്റവും കൂടുതൽ കൃതികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ത്യാഗരാജസ്വാമികളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഷഹാന രാഗത്തിന്റെ കാര്യത്തിലും. ത്യാഗരാജസ്വാമികൾക്കൊരിക്കൽ ഭഗവാൻ ശ്രീരാമന്റെ സ്വപ്ന ദർശനമുണ്ടായി എന്നും ആ സ്വപ്ന ദർശനത്തിൽ ഭഗവാൻ അദ്ദേഹത്തിന് ഒരു 10 ദിവസത്തിനുള്ളിൽ മോക്ഷം കൊടുക്കാം എന്നും ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വരം കൊടുത്തു എന്നും അദ്ദേഹം സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിന് ശേഷം ത്യാഗരാജസ്വാമികള് ഒരു കൃതി ചിട്ടപ്പെടുത്തുകയും ആ കൃതിയിൽ അദ്ദേഹം ശ്രീരാമനെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്, 10 ദിവസം കൊണ്ട് നീ എനിക്ക് മോക്ഷം തരാമെന്ന് പറഞ്ഞല്ലോ രാമ, അപ്പൊ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു കൃതി അദ്ദേഹം രചിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഇങ്ങനെ ആ ഒരു സാൽവേഷൻ അല്ലെങ്കിൽ ആ ഒരു മോക്ഷം ലഭിക്കാത്തത് കൊണ്ട് 10 കൃതികളാണ് അദ്ദേഹം ഇതേ രാഗത്തിൽ ചിട്ടപ്പെടുത്തി ഭഗവാനോട് ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മോക്ഷം അല്ലെങ്കിൽ എനിക്ക് മോക്ഷം തരാമെന്ന് പറഞ്ഞത് മറന്നുപോയ ഒരു ഭഗവാനെ എന്ന രീതിയിൽ അദ്ദേഹം അങ്ങനെ 10 കൃതികളാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ സഹാന രാഗത്തിൽ എന്നൊക്കെയാണ് കഥകൾ നമ്മൾ വായിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഈ രാഗത്തിന്റെ ആ ഒരു ഇമോഷൻ, അതായത് ഭക്തിയും പാരവശ്യം, ഭക്തി പൂണ്ട് അല്ലെങ്കിൽ ഭക്തിയോട് കൂടിയ ഒരു പാരവശ്യമുണ്ടല്ലോ, നമ്മളെല്ലാം ഭഗവാനെ സമർപ്പിച്ച് ഭഗവാനോട് കേണപേക്ഷിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു ഭക്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇമോഷൻ തരുന്ന രാഗമാണിത് എന്ന് ഈ കഥകളൊക്കെ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ രാഗലയം അവസാനിപ്പിക്കുന്നത് മനോഹരമായ മറ്റൊരു ഗാനത്തോടുകൂടി, അതും സഹാന രാഗം തന്നെയാണ്. ഇത് ഒരു ലൈറ്റ് മ്യൂസിക്കാണ്, ലളിതഗാനമാണ്. യശശരീരനായ ശ്രീ എം ജി രാധാകൃഷ്ണൻ സാറ് ഈണം നൽകി പൂവച്ചൽ ഖാദർ എഴുതിയ വരികൾ, ആ വരികൾ ഞാൻ അത് പറയാൻ കാരണം ഇത്ര മനോഹരമായി ശ്രീകൃഷ്ണനെ വർണ്ണിച്ച് എഴുതിയ വരികളാണ്. അതിന് വളരെ മനോഹരമായ സംഗീതവുമാണ് എം ജി രാധാകൃഷ്ണൻ സാറ് കൊടുത്തിരിക്കുന്നത്. ശ്രീ എം ജി ശ്രീകുമാർ പാടിയ ജയദേവ കവിയുടെ ഗീതികൾ എന്ന ജയദേവ കവിയുടെ ഗീതികൾ കേട്ടിൻ്റെ രാധേ, അങ്ങനെ ഒരു മനോഹരമായി, ഞാൻ ആ ഗാനം മുഴുവനായിട്ട് ഓർക്കുന്നില്ല, പക്ഷെ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ലളിതഗാന മത്സര വേദികളിൽ ധാരാളം കേട്ടിട്ടുള്ള ഒരു ഗാനമാണ്. അപ്പോൾ ആ ഗാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ രാഗലയം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്തയാഴ്ച ഇതേപോലെ തന്നെ മനോഹരമായ മറ്റൊരു രാഗവുമായി ഞാൻ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ, യു സ്റ്റേ ട്യൂൺ ടു റേഡിയോ മക്ഫെസ്റ്റ് 90.4. ദിസ് ഈസ് ദേവി ശോഭന സൈനിങ് ഓഫ്.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
3: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

0: மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: மக்ஃபாஸ்ட் மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் ஆட்டோனமஸ் காலேஜில் BCA ஆனர்ஸ் கோர்ஸில் ஜெனரல் SC ST விபாகத்திலாய் சீட் ஒழிவுண்டு. தாற்பயமுள்ளவர் ஆவசியமாய ரேகைகளுமாய் ஈ மாசம் 27 முன்பு காலேஜ் அட்மிஷன் ஆஃபீஸில் நேரிட்டு ஹாஜராகுக. பிரவேசனவுமாய் பந்தப்பட்டு கான்டாக்ட் செய்யண்ட நம்பர் 9400982222. மக்ஃபாஸ்ட் மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் ஆட்டோனமஸ் காலேஜ் திருவல்லா.
0: Radio Macfast 90.4 Time Check
2: 9 o'clock.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ഇന്ന് സദ്വചനം നൽകുന്നത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ.
3: ഓം ശാന്തി. ഭാരതത്തിൽ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈശ്വരനെ പ്രതി അളവറ്റ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു. മനസ്സിനെ ഈശ്വരനുമായി യോജിപ്പിക്കാൻ പലതരത്തിലുള്ള വിധിവിധാനങ്ങളുടെ ആശ്രയം സ്വീകരിക്കുന്നുണ്ട്. ഈ വിധിവിധാനങ്ങളിലൂടെ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ശക്തികളെ പ്രാപ്തമാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഏത് ശക്തിയാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആവശ്യമായിട്ടുള്ളത്? ഈ ചോദ്യം ചിന്തിക്കേണ്ടതാണ്. ജീവിതത്തിൽ ധനത്തിൻ്റെ ശക്തിയുണ്ട്. അതിലൂടെ അനവധി സുഖ സൗകര്യങ്ങളും വസ്തുവൈഭവങ്ങളും പ്രാപ്തമാക്കാൻ സാധിക്കുന്നു. എന്നാൽ തൻ്റെ കുടുംബത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ഈ ധനത്തിൻ്റെ ശക്തിയിലൂടെ ഒരു കാര്യവുമില്ല എന്നവന് അനുഭവമാകുന്നു. ചിലരുടെ അടുത്ത് ശാരീരിക ശക്തിയുണ്ട്. എന്നിരുന്നാലും തൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ ആ വ്യക്തി തകർന്നു പോകുന്നു. ഇപ്രകാരം ചിലരുടെ അടുത്ത് വാക്കിൻ്റെ ശക്തി, എഴുതാനുള്ള ശക്തിയുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ശക്തി തന്നെ അവരുടെ ദുഃഖത്തിന് കാരണമാകുന്നു. അതായത്, ഈ ഭൗതിക ശക്തികൾ അല്പകാല സുഖം നൽകുന്നതാണ്, എന്നാൽ സദാകാലത്തേക്ക് സുഖം നൽകില്ല. ജീവിതയാത്രയിലെ ഓരോ പടവുകളിലും സംഘർഷം അനുഭവിച്ച് സ്വയം ശക്തിഹീനനായി നാം മാറിയിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക ശക്തിയെ ഉണർത്തിയാൽ ഈ ഭൗതിക ലോകത്തിലെ വിഭിന്ന പരിതസ്ഥിതികളുടെ ഇടയിൽ ജീവിതത്തെ സന്തുലിതമാക്കി വയ്ക്കാൻ സാധിക്കും. ആന്തരിക ശക്തിയെ പ്രാപ്തമാക്കാൻ ഗുണങ്ങളുടെ ധാരണ ആവശ്യമാണ്. ഗുണങ്ങളുടെ ധാരണയിലൂടെ തിന്മകളുടെ ദൗർബല്യങ്ങളുടെ മേൽ വിജയം നേടാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ക്ഷമയും പ്രേമവും ഉണ്ടെങ്കിൽ തീർച്ചയായും സഹനശക്തി ഉണ്ടാകും. അതിലൂടെ ക്രോധത്തിൻ്റെ മേൽ വിജയം നേടാൻ സാധിക്കുന്നു. 10 പ്രാവശ്യം നമ്മൾ സഹിച്ചു, 11-ാമത്തെ പ്രാവശ്യം നമ്മൾ ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. മറ്റുള്ളവർ കാണുന്നത് 11-ാമത്തെ പ്രാവശ്യം ദേഷ്യപ്പെട്ടതാണ്. അപ്പോൾ അവരെന്താണ് വിചാരിക്കുന്നത്? ഇവർ ഇത്ര നിസ്സാര കാര്യത്തിന് ദേഷ്യപ്പെട്ടല്ലോ. നമ്മുടെ സ്വഭാവത്തിൻ്റെ മേൽ ഒരു കറുത്ത പാടായി. ഇവർക്ക് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സഹനത്തിന് ഒരിക്കലും പരിധി വയ്ക്കരുത്. പലരും ചോദിക്കാറുണ്ട്, സഹനത്തിനൊരു പരിധിയില്ലേ? ഉത്തരം ഇല്ല എന്നാണ്. പ്രകൃതി നമ്മെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊരു മരത്തിൽ കല്ലെറിഞ്ഞാൽ മരം നമുക്ക് തിരിച്ചു തരുന്നത് എന്താണ്? ഫലങ്ങളല്ലേ. ഏത് മരത്തിലാണ് ഫലങ്ങൾ ഉള്ളത്, ആ മരത്തിന് കല്ലേറിനെ സഹിക്കേണ്ടി വരുന്നു. ആരുടെ ജീവിതത്തിലാണോ നന്മയുടെ ഫലങ്ങൾ ഉള്ളത്, ആ വ്യക്തിക്ക് കൂടുതൽ സഹിക്കേണ്ടി വരുന്നു. കാരണം നമ്മളിലെ നന്മയുടെ ഫലം അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് നിന്ദയുടെ രൂപത്തിൽ കല്ലെറിയുന്നത്. നമ്മുടെ വ്യവഹാരത്തിൽ എപ്പോഴാണോ സഹിക്കേണ്ടി വരുന്നത്, അപ്പോൾ ഇത് മനസ്സിലാക്കണം, നമ്മളിൽ നിന്ന് മറ്റു വ്യക്തികൾക്ക് എന്തെങ്കിലും നല്ല ഫലങ്ങളാണ് വേണ്ടത്. എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ഈ സകാരാത്മക ഭാവം വികസിക്കുന്നത്, അപ്പോൾ അവരെ സഹിക്കുക എന്ന തോന്നലേ വരില്ല, ദേഷ്യം വരില്ല. അതിന് പകരം അവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നു. സഹിക്കുന്നവർക്കാണ് ആദരവും ബഹുമാനവും ലഭിക്കുന്നത്. ഒരാളെ മഹാനാക്കുന്നത് സഹനശീലതയാണ്. ഒന്ന് സഹിക്കുക, ക്ഷമിക്കുക, നമ്മുടെ ശീലമാക്കാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓം ശാന്തി.
2: നിങ്ങൾ കേട്ടത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാഭൻ നൽകിയ സദ്വചനം.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செட்
1: 10 o'clock.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജിൽ BCA ഓണേഴ്സ് കോഴ്സിൽ ജനറൽ SC ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982222. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ബ്രേക്ക്ഫാസ്റ്റ്. മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജിൽ ബി സി എ ഓണേഴ്സ് കോഴ്സിൽ ജനറൽ SC ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982422. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444-776-4722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്
1: 11 o'clock.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

15 ലക്ഷം കിലോമീറ്റർ

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: ഹലോ, നമസ്കാരം. വണ്ടർ വേൾഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. നമുക്കറിയാം, ലോകം എന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ സെക്കൻഡ്സും നമ്മളിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ഇന്നും ഒരുപാട് കൗതുകകരമായിട്ടുള്ള വാർത്തകളും ഒക്കെ ഇവിടെ ഈ ഒരു ലോകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് വണ്ടർ വേൾഡിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, യുവതലമുറ തങ്ങളുടെ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ പരമ്പരാഗത ശാസ്ത്ര വിഷയങ്ങളെ കൈവിട്ട് ഡാറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ പുതുതലമുറ മേഖലകളിലേക്ക് ചേക്കേറുന്ന പ്രവണതയാണ് ഈ അടുത്തായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. പ്രോഗ്രാമിംഗിനേക്കാളും AI യെക്കാളും യുവതലമുറയെ ആവേശം കൊള്ളിക്കേണ്ടത് ഭൗതിക ശാസ്ത്രവും ഗണിതശാസ്ത്രവുമാണെന്നാണ് ഇലോൺ മസ്ക് ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതിനോട് ജീവശാസ്ത്രത്തെയും രസതന്ത്രത്തെയും കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ടെന്നും പരമ്പരാഗത ശാസ്ത്രശാഖകളുടെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നും തെളിയിക്കുന്നതാണ് ആധുനിക ജനിതക ശാസ്ത്രത്തിൽ നടക്കുന്ന പുതിയ ഗവേഷണങ്ങൾ. ഒരു ജീവിയുടെ ഉയരം, നിറം, സ്വഭാവം തുടങ്ങിയ എല്ലാ സവിശേഷതകളും നിർണയിക്കുന്നത് കോശങ്ങളിൽ കാണുന്ന ജനിതക തന്മാത്രകളായ DNA മുഖാന്തരമാണ്. ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളിൽ 0, 1 എന്നിവ ഉപയോഗിച്ചുള്ള മെഷീൻ ലാംഗ്വേജ് പോലെ പ്രകൃതിയുടെ അതിവിദഗ്ധനായ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറെ പോലെയാണ് DNA വിവരങ്ങൾ സംഗ്രഹിച്ച് വച്ചിരിക്കുന്നത്. മനുഷ്യനിർമ്മിതമായ എല്ലാ പ്രോഗ്രാമുകളെക്കാളും സങ്കീർണമായ ഈ ജനിതക കോഡിംഗ് സാധ്യതയെ ഒരു ഇൻഫർമേഷൻ പ്രോസസിംഗ് മീഡിയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ശാസ്ത്രലോകം. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കൂടി അറിയാം ഒരു പാട്ടിന് ശേഷം.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: വണ്ടർ വേൾഡ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. സിലിക്കൺ ചിപ്പിലെ DNA വിപ്ലവം. DNA തന്മാത്രകളെ ഒരു ചിപ്പിൽ നിയന്ത്രിതമായി സൃഷ്ടിക്കാനോ ക്രമീകരിക്കാനോ ഉള്ള സാങ്കേതിക വിദ്യയുടെ അഭാവമായിരുന്നു ഇതുവരെയുള്ള പ്രധാന തടസ്സം. എന്നാൽ വെള്ളത്തിന്റെയും എൻസൈമുകളുടെയും സാന്നിധ്യത്തിൽ വളരെ കൃത്യതയാർന്ന ഇലക്ട്രിക് പൾസുകൾ കടത്തിവിട്ട് 64 വിവിധ DNA ക്രമങ്ങളെ ഒരു സിലിക്കൺ ചിപ്പിൽ രൂപപ്പെടുത്തുന്നതിൽ ശാസ്ത്രജ്ഞർ വിജയിച്ചിരിക്കുകയാണ്. ഹാർട്ട്ഫോർഡ് സർവകലാശാലയിലെ സ്കൂൾ ഓഫ് അപ്ലൈഡ് സയൻസസിലെ പ്രൊഫസറായ ഡോക്ടർ ഡോൺ ഹി ഹാം നേതൃത്വം നൽകിയ ഈ അന്താരാഷ്ട്ര മുന്നേറ്റത്തിൽ ദക്ഷിണ കൊറിയ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരും പങ്കാളികളായിട്ടുണ്ട്. 39 ന്യൂക്ലിയോടൈഡ് ബേസുകളുള്ള ഈ 64 വ്യത്യസ്ത DNA സീക്വൻസുകൾ ഉപയോഗിച്ച് ഒരു 169 ബൈറ്റ് ടെക്സ്റ്റ് സന്ദേശം രേഖപ്പെടുത്താനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. ഒരു പാട്ടിന് ശേഷം നമുക്കറിയാം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
4: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
3: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
6: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
8: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി
9: അതിശയിപ്പിക്കുന്ന ഡേറ്റ സമ്പന്നതയെ കുറിച്ചാണ് പറയാനുള്ളത്. അതായത് മൊബൈൽ കമ്പ്യൂട്ടിംഗ് മൂലകമായ ട്രാൻസിസ്റ്ററുകളുടെ വലുപ്പം നിലവിൽ 3 നാനോമീറ്റർ ആയിരിക്കെ DNAയിലെ ഒരു ന്യൂക്ലിയോടൈഡ് ബേസിന്റെ വലിപ്പം കേവലം 0.34 നാനോമീറ്റർ മാത്രമാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഡാറ്റ സാന്ദ്രതയുള്ള വസ്തുക്കളിൽ ഒന്നാണ് DNA എന്ന് ഇത് തെളിയിക്കുകയാണ്. ഡിജിറ്റൽ കമ്പ്യൂട്ടിംഗിൽ 2 ബൈറ്റ് കൊണ്ട് ശേഖരിക്കാവുന്ന വിവരങ്ങൾ DNAയുടെ 4 വ്യത്യസ്ത ന്യൂക്ലിയോടൈഡുകൾ ഉപയോഗിച്ച് കേവലം 1 ബൈറ്റിൽ, അതായത് 8 ബൈറ്റ് ഉൾക്കൊള്ളിക്കാം. ഇത് തികച്ചു വ്യത്യസ്തമായൊരു ലോജിക്കൽ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ വഴി തുറക്കുമെന്നാണ് പറയുന്നത്. സ്വന്തമായി മാറ്റം വരുത്തുന്ന AI പ്രോഗ്രാമിനെ പോലെ ഈ തന്മാത്ര സമയത്തിനനുസരിച്ച് സ്വയം ഭേദപ്പെടുത്തലുകൾക്കും ക്രമീകരണങ്ങൾക്കും വിധേയമാകുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: ആർജെ അമൃത കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വണ്ടർ വേൾഡ്. ഫിസിക്സ്, കെമിസ്ട്രി, മോളിക്കുലാർ ബയോളജി, മാത്തമാറ്റിക്സ്, ബയോ ഇൻഫോർമാറ്റിക്സ് തുടങ്ങിയ അടിസ്ഥാന ശാസ്ത്ര ശാഖകളുടെ സംയോജിത പ്രയത്നത്തിലൂടെ മാത്രമേ സാങ്കേതിക വിദ്യയുടെ ഇത്തരം പുതിയ വാതിലുകൾ തുറക്കാൻ സാധിക്കൂവെന്ന് ഈ പഠനങ്ങൾ വളരെ വലുതായി തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ഓരോ നിമിഷവും ലോകം എന്ന് പറയുന്നത് ഒരുപാട് അത്ഭുതങ്ങളിലൂടെ, ഒരുപാട് കൗതുകങ്ങളിലൂടെ നമ്മളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ തൽക്കാലം വണ്ടർ വേൾഡിൽ നിന്ന് എനിക്ക് പോകാനുള്ള സമയമായി. കൂടെ ഉണ്ടായിരുന്നത് RJ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
6: 12:00.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
2: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കാറ് ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: റേഡിയോ മാക്ഫാസ്റ്റ് 90.5

അനുകുമാരിയെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു അനുകുമാരി. അതുപോലെ തന്നെ സ്കൂൾ പഠന കാലയളവ് മുതൽ സിവിൽ സർവീസ് ആയിരുന്നു അവരുടെ സ്വപ്നം. IAS എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ കൈമുതലായിട്ടുണ്ടായിരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും പിന്നെ പൂർണ്ണ സപ്പോർട്ടുമായിട്ടുള്ള ഒരു ഫാമിലിയുമായിരുന്നു. 2.5 വയസ്സുള്ള മകൻ വിയാനെ തന്റെ അമ്മയെ ഏൽപ്പിച്ച് ആരംഭിച്ച പഠനമാണ് ലക്ഷ്യത്തിലെത്തിയത്. അമ്മ എന്ന നിലയിൽ മകനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മകന്റെ കാര്യങ്ങൾ നോക്കുകയും അതിനിടയിൽ പഠനത്തിനായി സമയം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ കുട്ടികളായി ഇനിയിപ്പോ ഒന്നുമില്ല ഫാമിലി ലൈഫൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പഠിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ തിളങ്ങാൻ കഴിവുള്ള ഒരുപാട് സ്ത്രീകളുണ്ടല്ലേ വീട്ടിലെ തന്നെ വീട്ടിലെ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തു കൂടുന്നത്. പക്ഷേ അതൊന്നും ഈ പറഞ്ഞ സ്വപ്നങ്ങൾക്ക് ഒരു തടസ്സമല്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പൊ ഇനിയും എന്തെങ്കിലും സ്വപ്നങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കഠിനാധ്വാനവും പിന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഒരു ഫാമിലി സപ്പോർട്ട് എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഹരിയാന സ്വദേശിയായ അനുകുമാരി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഡൽഹി ഹിന്ദു കോളേജിൽ നിന്ന് BSc ഫിസിക്സും നാഗ്പൂരിൽ MBA പൂർത്തിയാക്കിയിരുന്നു. പിന്നീട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ലഭിച്ചു. അതിനിടെയായിരുന്നു വിവാഹവും. കുഞ്ഞുകൂടി ജനിച്ചെങ്കിലും തന്റെ ഉറക്കം കെടുത്തിയ സ്വപ്നത്തെ ഉപേക്ഷിക്കാൻ അവരൊരിക്കലും തയ്യാറായില്ല എന്നുള്ളതാണ് പോയിന്റ്. നമ്മളെപ്പോഴും നമ്മുടെ സ്വപ്നത്തെ കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ മറന്നുപോകും, അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോരോ സിറ്റുവേഷൻ താണ്ടുമ്പോഴേക്കും നമ്മുടെ മനസ്സിലുള്ള സ്വപ്നം നമ്മൾ പതുക്കെ അവിടെ അങ്ങ് കുഴിച്ചു മൂടിക്കളയല്ലേ. പക്ഷെ ആ സ്വപ്നം എന്നും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമുക്കത് നേരിട്ട് ആ സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. എന്തായാലും അനുകുമാരിയും അങ്ങനെ ആ സ്വപ്നത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. മകനെ അമ്മയെ ഏൽപ്പിച്ച് ജോലി ഉപേക്ഷിച്ച് പഠനം പുനരാരംഭിച്ചു. ബിസിനസ്സുകാരനായ ഭർത്താവ് വരുൺ ദഹിയയും പിതാവ് ബൽജിത് സിംഗും അമ്മ സന്ദരോ ദേവിയും പൂർണ്ണ പിന്തുണ നൽകി. ആദ്യ ശ്രമത്തിൽ കേവലം 2 മാർക്കിന്റെ വ്യത്യാസത്തിലാണ് അവസരം നഷ്ടപ്പെട്ടത്. എങ്കിലും 2ാം ശ്രമത്തിൽ 2ാം റാങ്കോടെ വിജയിച്ചു. 2018 ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായ അനുകുമാരി തിരുവനന്തപുരം അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 2020 സെപ്റ്റംബറിൽ തലശ്ശേരി സബ് കളക്ടറായി. ചുരുങ്ങിയ കാലയളവിനിടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സബ് കളക്ടർ എന്ന അഭിമാന നേട്ടവും അനുകുമാരിയെ തേടിയെത്തി. തിരുവനന്തപുരം ജില്ലാ വികസന കമ്മീഷണറായും കേരള സംസ്ഥാന IT മിഷന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിരീക്ഷണ സമിതിയുടെ അധ്യക്ഷ ചുമതലയും വഹിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഫാമിലി ലൈഫ് ആയി കഴിഞ്ഞാൽ പഠനം എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സിവിൽ സർവീസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബന്ധങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫാമിലി ലൈഫ് ഒന്നും ഇല്ലാതെ നമ്മൾ വീട്ടില് രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിച്ചു കഴിഞ്ഞാൽ തീരാത്ത അത്ര പഠിക്കാനുണ്ടല്ലേ. അപ്പോഴാണ് ഭർത്താവും കുട്ടിയും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കി പഠനം എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അപ്പോഴും ചിട്ടയോടെ പഠിക്കുക എന്നുള്ളതായിരുന്നു അനുകുമാരിയുടെ ലക്ഷ്യം. 2.5 വയസ്സുള്ള മകന്റെ ഒപ്പം നിൽക്കാതെ പഠനം തുടർന്നതിൽ പലരും കുറ്റപ്പെടുത്തിയെങ്കിലും കുടുംബം ഒപ്പം നിന്ന് പിന്തുണച്ചു. സമയം ക്രമീകരിച്ച് ചിട്ടയോടെയുള്ള പഠനം വിജയം നേടുകയും ചെയ്തു. IAS എന്ന 3 അക്ഷരത്തിലൂടെ സമൂഹത്തിൽ ഒരുപാട് അവസരങ്ങളാണ് ലഭിക്കുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കാം, വയോജനങ്ങൾക്ക് ആശ്രയമാകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സിവിൽ സർവീസിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് അനുകുമാരിക്ക് പറയാനുള്ളത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ പരിമിതികളും ഒരിക്കലും നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള അതിരുകളാകരുതെന്നും അനുകുമാരി പറയുന്നുണ്ട്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് നടന്നു പോകും. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളോടൊരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിനൊരു പൂർണ്ണത വരുന്നത്. നമുക്ക് എല്ലാവർക്കും സെൽഫായിട്ടൊരു റെസ്പെക്ട് ഉണ്ട്. സെൽഫായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടണം എന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പൊ മറ്റുള്ളവർ അല്ലെങ്കിൽ അവരെന്ത് പറയും, കുട്ടിയിട്ടിട്ട് പോകുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് പലപ്പോഴും പല സ്ത്രീകളെയും പിന്നോട്ട് വലിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രചോദനമാകുന്ന ഓരോരുത്തരും അവരാണ് നമ്മുടെ സ്വപ്നത്തിനുള്ള വഴികാട്ടികൾ എന്ന് പറയുന്നത്. അതുപോലെ ഒരാളാണ് അനുകുമാരിയും. അപ്പൊ എന്തായാലും ഇന്നത്തെ സ്ത്രീ ശക്തിയിൽ ഇത്രയും നേരം കേട്ടത് തിരുവനന്തപുരം കളക്ടർ അനുകുമാരിയെ കുറിച്ചാണ്. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: MacFast, Mar Athanasios College for Advanced Studies Autonomous College, BCA Honors Course, General, SC/ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982422. MacFast, Mar Athanasios College for Advanced Studies Autonomous College, Tiruvalla.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹി ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11-ന്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2-ന്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് എന്നിവർ ഇന്നലെ CJP കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മെട്രോ ലൈനുകൾ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസിന്റെ അനുമതി. ഇത് സംബന്ധിച്ച ഉത്തരവ് കസ്റ്റംസ് പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: വിഴിഞ്ഞം ഇതുവരെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം മാത്രമായിരുന്നെങ്കിൽ ഇനി കരവഴിയും ചരക്ക് നീക്കം സാധ്യമാകുന്ന തുറമുഖമാകും. അടുത്ത മാസം 18 മുതലാണ് വിഴിഞ്ഞത്ത് റോഡ് വഴി ചരക്ക് നീക്കം തുടങ്ങുക. ദേശീയപാത വഴി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് ദേശീയപാത അതോറിറ്റിയും നേരത്തെ അനുമതി നൽകിയിരുന്നു. അടുത്ത മാസം 18-ന് ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമാകും. നിലവിൽ വിഴിഞ്ഞത്തിറക്കുന്ന കണ്ടെയ്നറുകൾ കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് മാറ്റി മറ്റ് തുറമുഖങ്ങൾ എത്തിച്ചാണ് ചരക്ക് നീക്കം നടക്കുന്നത്.
0: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് നോർക്ക ഏർപ്പെടുത്തിയ ആംബുലൻസിൽ റോഡ് മാർഗമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2-നാണ് സംസ്കാരം. പമ്പ സാഹിത്യോത്സവത്തിന് പത്തനംതിട്ടയിലെ ചെങ്ങന്നൂരിൽ തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ എഴുത്തുകാരെയും ചലച്ചിത്ര നാടക പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒരേ വേദിയിൽ ഒരുമിപ്പിക്കുന്ന സാഹിത്യോത്സവം ഈ മാസം 27-ന് സമാപിക്കും. ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം കരുനാഗപ്പടിയിൽ ഓണം ഖാദിമേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണം മേളയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. അടുത്ത മാസം 25 വരെ നീളുന്ന മേളയിൽ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% റിബേറ്റും സർക്കാർ, അർദ്ധസർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൌകര്യവും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുമെന്ന് അറിയിച്ചത്. അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പതിവ് വൈദ്യുതി ഉൽപാദനത്തിലൂടെ പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടുകുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. മെഡൽ നേട്ടത്തിൽ ചന്തുകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണിതെന്നും നേട്ടം രാജ്യത്തിനാകെ പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: KSRTCയുടെ പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കിയാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ബസ് രോഗികൾക്കും ഏറെ ആശ്വാസകരമാണ്. നഗരത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും സിവിൽ സ്റ്റേഷൻ, ജില്ലാ ആശുപത്രി, രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി, ബിഗ് ബസാർ സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം സിറ്റി ബസ് സർവീസ് നടത്തും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങിയ സിറ്റി ബസിന്റെ സ്ഥിരം റൂട്ടും സമയക്രമവും വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും.
0: സ്വർണവില കൂടി. പവന് 440 രൂപ വർദ്ധിച്ച് 1,06,280 രൂപയും ഗ്രാമിന് 13,285 രൂപയുമാണ് ഇന്നത്തെ വില. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ഇന്ന് ജമ്മുകശ്മീരിൽ തുടക്കമാകും. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. രാജ്യത്തിന്റെ ധീര രക്തസാക്ഷികൾക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെയാണ് കാർഗിൽ വിജയ് ദിവസ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് വിഷയത്തിൽ താൻ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വഖഫ് വിഷയത്തിലെ UDF നിലപാട് BJP യുടേതിന് സമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കാസർഗോഡ് EVM കോഴ ആരോപണത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഉള്ള പരാതി KPCCക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫ്. പരാതി ലഭിച്ചാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി ഉടൻ മാറ്റാൻ കഴിയില്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണെന്നും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുൻ MLA മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ TPM സാഹിർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കോഴിക്കോട് 2 മണ്ഡലങ്ങളിൽ നിന്നും നിയമസഭയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. MESN എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം, MSS ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിലെ റോപ്പ്വേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. സുരക്ഷ സംബന്ധിച്ച് കമ്മീഷന് പരാതി ലഭിച്ചതിനാണ് നടപടി. കഞ്ചിക്കോട് ഗവൺമെന്റ് HSS സ്കൂളിൽ കായിക അധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതായും അധ്യാപകന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി എറണാകുളം മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് താൽക്കാലികമായി അടച്ചിടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11:00. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2:00. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ഹരാരയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് പുറത്തുവിട്ട വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: പ്രകാശധാര വീണ്ടും കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 12:40.
0: ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
2: താങ്ക് യു ഫ്രണ്ട്സ്.

0: ടെസ്റ്റുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് പരീക്ഷാ സംബന്ധമായ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിനായി ഡൽഹി പോലീസ് പ്രത്യേക കർമ്മസേന രൂപീകരിച്ചു. 2024 പൊതുപരീക്ഷകളിലെ അന്യായമായ മാർഗ്ഗങ്ങൾ തടയൽ നിയമപ്രകാരമാണ് നടപടി. UPSSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ, IBPS, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കേന്ദ്ര സർക്കാരിന്റെയും മന്ത്രാലയങ്ങളോ വകുപ്പുകളോ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അനുബന്ധ ഓഫീസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11 ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ ആദ്യ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൈ ഭാരത് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുന്നത്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സിക്കിമിൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് അനീഷ് മോഹന്റെ മൃതദേഹം പാമ്പാടി പത്താടക്കുഴി കൂരോത്തുപറമ്പിൽ വീട്ടിൽ എത്തിച്ചു. പൊതുദർശനത്തിനുശേഷം ഉച്ചയ്ക്ക് 2 സംസ്കാരം നടത്തും. ഗുജറാത്തിൽ കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്തെ 265 താലൂക്കുകളിൽ മഴ ലഭിച്ചു. മഴക്കെടുതിയിൽ 5 മരണം സ്ഥിരീകരിച്ചു. ഇതുവരെ 40,000-ൽ അധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം അസമിലും വെള്ളപ്പൊക്ക സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 115,000-ൽ അധികം ആളുകൾ അഭയം തേടി. 27-ാമത് കാർഗിൽ വിജയദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം തയ്യാറായി. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകുന്നത്.
2: കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യയുടെ ചരിത്രപരമായ വിജയത്തെയും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചതിന്റെയും സ്മരണ പുതുക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസ്. ലഡാക്കിൽ ഓപ്പറേഷൻ വിജയിലെ ധീരജവാന്മാരുടെ ത്യാഗത്തെയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തെയും ഈ ദിനം ആചരിക്കും. ലാമോചൻ വ്യൂ പോയിന്റ്, വിശ്വനാഥൻ സ്റ്റേഡിയം, കാർഗിൽ യുദ്ധ സ്മാരകം എന്നിവിടങ്ങളിൽ ഇന്ന് നടക്കുന്ന വിവിധ അനുസ്മരണ പരിപാടികളിൽ സൈനികർ, രക്തസാക്ഷികളുടെ അടുത്ത ബന്ധുക്കൾ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും. നാളെ ശ്രദ്ധാഞ്ജലി സമാരോഹിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന അദ്ദേഹം വെർച്വൽ വാക്ക് ത്രൂ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലൌലീന ബർഗോഹൈൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജതുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടിയ ചണ്ടുകുമാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുരുഷന്മാരുടെ ഹെവിവെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ചണ്ടുകുമാർ വെങ്കല മെഡലാണ് കരസ്ഥമാക്കിയത്. അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും അച്ചടക്കത്തോടെയുള്ള പരിശ്രമത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണ് ചണ്ടുകുമാറിന്റെ ഈ നേട്ടമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഹത് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമിഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ് സമീഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ റുഖയ്യ സലൈമിനെ അനാഹത് നേരിടും. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് താൻ നടത്തിയ പരാമർശങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വ്യാജ വീഡിയോയായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചാണക്യപുരി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തതായും ശ്രീ ഗോയൽ പറഞ്ഞു. വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള 3-ാം ഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
4: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
5: 1 o'clock. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
7: കാറ് ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
8: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
7: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
9: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ഭാഷ മങ്ങുന്നുണ്ടോ? വായിക്കുമ്പോൾ അക്ഷരങ്ങൾ വ്യക്തമാകുന്നില്ലേ? നിങ്ങളുടെ കണ്ണുകളുടെ ആരോഗ്യം ഇനി കൂടുതൽ കരുതലോടെ. ഓഗസ്റ്റ് 9 ഞായറാഴ്ച പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗജന്യ തിമിര നിർണയ ക്യാമ്പ്. സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷൻ, OCT, HFA, NCT എന്നീ പരിശോധനകൾക്ക് 20% ഇളവ്. തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് ജനറൽ വാർഡിൽ സൗജന്യ ശസ്ത്രക്രിയ. ശസ്ത്രക്രിയയ്ക്കു ശേഷം നേത്ര പരിശോധനയ്ക്ക് എത്തുന്നവർക്ക് മിതമായ നിരക്കിൽ കണ്ണടയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0469270020 അല്ലെങ്കിൽ 0469270022 പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ കരുതൽ.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ബ്രേക്ക്ഫാസ്റ്റ്. മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജിൽ BCA ഓണേഴ്സ് കോഴ്സിൽ ജനറൽ SC ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982222. ബ്രേക്ക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ചില ഗാനങ്ങൾ നമ്മൾ കേൾക്കും, ചില ഗാനങ്ങൾ നമ്മളെ കേൾക്കും. ആ രണ്ടാമത്തെ അനുഭവം സമ്മാനിച്ച ഗാനരചയിതാക്കളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന പേരാണ് ഒ.

ഇക്കുറുപ്പ്. അദ്ദേഹത്തിന്റെ വരികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവ വെറും ഈണത്തിനു വേണ്ടി എഴുതിയ വാക്കുകളല്ല, ജീവിതത്തെ കണ്ട ഒരു കവിയുടെ അനുഭവങ്ങളാണ്. പ്രണയത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതിൽ ഒരു മാന്യതയുണ്ടായിരുന്നു. പ്രകൃതിയെക്കുറിച്ച് എഴുതുമ്പോൾ അതിൽ മനുഷ്യഹൃദയത്തിന്റെ സ്പന്ദനമുണ്ടായിരുന്നു. വിരഹത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതിൽ നിശബ്ദതയുടെ സംഗീതമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഓ എൻ വിയുടെ ഗാനങ്ങൾ പഴകാതെ നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ആ മനോഹരമായ ഗാനലോകത്തിലേക്ക് നമുക്കിപ്പോൾ യാത്ര ആരംഭിക്കാം.

ഒരു നല്ല ഗാനരചയിതാവ് പാട്ടിന് വാക്കുകൾ എഴുതും. പക്ഷേ ഒ.എൻ.വി. കുറുപ്പ് വാക്കുകൾക്ക് തന്നെ സംഗീതം നൽകി. അതുകൊണ്ടാവാം അദ്ദേഹത്തിന്റെ പല ഗാനങ്ങളും ഈണം മറന്നാലും വരികൾ മനസ്സിൽ മുഴങ്ങുന്നത്. ഓരോ വാക്കും തിരഞ്ഞെടുത്തതായിരുന്നു. കേൾക്കാൻ ഭംഗിയുള്ളതും വായിക്കുമ്പോൾ കവിതയാകുന്നതും പാടുമ്പോൾ സംഗീതമാകുന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ.

ഓൻവിയുടെ പാട്ടുകളിൽ മഴയും കാറ്റും പൂവും നദിയും ഒക്കെ വരും. പക്ഷേ അത് വെറും പ്രകൃതി വിവരണം മാത്രമല്ല, മനുഷ്യന്റെ സന്തോഷവും വേദനയും പ്രതീക്ഷയും പറയാൻ അദ്ദേഹം പ്രകൃതിയെ കൂട്ടുപിടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പാട്ടും കേൾക്കുമ്പോൾ നമ്മളും അതിന്റെ ഭാഗമായി പോകും.

0: ഇല്ലാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: ജോസ്കോ ജുവലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജുവലേഴ്സ്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. ഓൻ വി കുറിപ്പിന്റെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ പ്രയാസമുള്ള വാക്കുകൾ നമുക്കതിൽ അധികമായി തോന്നില്ല. എന്നാൽ അതിന്റെ അർത്ഥം ചിന്തിച്ചാൽ ഓരോ തവണയും പുതിയ അനുഭവം നമുക്ക് ലഭിക്കും. അതാണ് ഓൻവിയുടെ പ്രത്യേകത. ലളിതമായി എഴുതുക, പക്ഷേ ആ ലാളിത്യത്തിനുള്ളിൽ ഒരു ജീവിതം തന്നെ ഒളിഞ്ഞുകിടപ്പുണ്ട്.

സിനിമാ ഗാനങ്ങൾ പലപ്പോഴും ഒരു കഥയുടെ ഭാഗമാണല്ലേ. എന്നാൽ ഒ എൻ വി എഴുതിയ പല ഗാനങ്ങളും സിനിമയ്ക്ക് പുറത്തും സ്വന്തം ജീവിതം നേടി. പുസ്തകത്തിൽ വായിക്കാവുന്ന കവിതയും വേദിയിൽ ആലപിക്കാവുന്ന ഗാനവും ഒരുമിച്ച് നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കേൾക്കാം മധുര ഗീതങ്ങളിലൂടെ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗാനം.

പൊൻവേക്കുറുപ്പിന്റെ പ്രണയ ഗാനങ്ങൾ ഒരിക്കലും അതിരു കടന്നതായിരുന്നില്ല. അതിൽ ബഹുമാനവും കാത്തിരിപ്പും നിശബ്ദതയും ഒക്കെ ഉണ്ടായിരുന്നു. പ്രണയം പറയേണ്ടിടത്ത് അദ്ദേഹം ഒരിക്കലും വാക്കുകൾ കൊണ്ട് ശബ്ദമുണ്ടാക്കിയില്ല, മറിച്ച് മനസ്സിന്റെ മൃദുസ്പന്ദനം കേൾപ്പിക്കുകയായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. അങ്ങനെയാണ് അദ്ദേഹം വരികൾ എഴുതിയിരുന്നത്. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ മറ്റൊരു മനോഹരമായ അദ്ദേഹത്തിന്റെ ഗാനം.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: திருவல்லையில் ஆதிமாய் லாசிக் சேவனம் லபியமாக்கிக் கொண்டு அமிதா ஐ கேர் இனி கண்ணடையும் கான்டாக்ட் லென்ஸும் ஒக்க மாற்றி காய்ச்சியுடன் சுவாதந்திரம் வேடும். 35 வருஷத்தை சேவன பாரம்பரியத்தோடு கூடிய திருவல்லையிலே ஐ கேர் ஹாஸ்பிட்டல் அமிதா ஐ கேர் கேட்டராக்ட், ரெட்டினா, கோர்னியா, கிளோகோமா, பீடியாட்ரிக் ஆப்தால்மாலஜி தொடங்கிய கண்ணின் எல்லா பரிசோதனைகளும் லாசிக் சேவனமும் இனி ஆதுனிக சௌகரியங்களோடு கூடி. இன்று தன்னை சந்தர்ஷிக்கும் அமிதா ஐ கேர் இன்டர்நேஷனல் காம்ப்ளெக்ஸ், புஷ்பகிரி ரோட், திருவல்லா.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ.

ശ്രദ്ധാ കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങൾ. എം പി ശ്രീനിവാസനായാലും ജോൺസൺ മാഷായാലും രവീന്ദ്രൻ മാഷായാലും എം ജയചന്ദ്രനായാലും ആരോടൊപ്പമായാലും ഒ എൻ വിയുടെ വാക്കുകൾ സംഗീതത്തിൽ സ്വാഭാവികമായി ലയിച്ചിട്ടുണ്ട്. നല്ല വരികൾക്ക് ഏത് ഇനത്തോടും സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇപ്പോഴും കേൾക്കുമ്പോൾ അത് നമുക്ക് വളരെ വലുതായിട്ട് തന്നെ ഫീൽ ചെയ്യാറുണ്ടല്ലേ.

സമയം കടന്നു പോകാത്ത വരികൾ ഇന്ന് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിന്റെ പാട്ടുകൾ, ചില ഗാനങ്ങൾ ഒരു കാലഘട്ടത്തിന്റേതായിരിക്കും. എന്നാൽ ഓയിൻവിയുടെ പല ഗാനങ്ങളും ഇന്നും പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹം എഴുതിയത് മനുഷ്യവികാരങ്ങളെക്കുറിച്ചാണ്. കാലം മാറിയാലും സന്തോഷവും സ്നേഹവും നഷ്ടവും പ്രതീക്ഷയും ഒന്നും മാറുന്നില്ല.

വായിച്ചാലും ആസ്വദിക്കാവുന്ന ഗാനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കാരണം പല ഗാനങ്ങളും കേൾക്കാനാണ് മനോഹരം. എന്നാൽ ONV യുടെ ഗാനങ്ങൾ പുസ്തകത്തിൽ വായിച്ചാലും അതേ ഭംഗി നമുക്ക് ഫീൽ ചെയ്യും. കാരണം അദ്ദേഹം ആദ്യം ഒരു കവിയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഗാനത്തിനുള്ളിലും ഒരു കവിത ശ്വാസമെടുക്കുന്നതായിട്ട് നമുക്ക് തോന്നും.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:00 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ KMC ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
4: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

നല്ല കവിയുടെ ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹം എഴുതിയ വാക്കുകൾ കാലത്തെ അതിജീവിച്ച് ജീവിക്കുന്നു എന്നുള്ളതിലാണ്. ഒ എൻ വി കുറുപ്പിന്റെ ഗാനങ്ങൾ അതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. ഓരോ തലമുറയും അദ്ദേഹത്തിന്റെ വരികൾ വീണ്ടും വീണ്ടും വായിക്കുകയാണ്, വീണ്ടും കേൾക്കുകയാണ്, വീണ്ടും പാടുകയാണ്. കാരണം ആ വരികളിൽ മനുഷ്യന്റെ സ്നേഹവും പ്രതീക്ഷയും വേദനയും പ്രകൃതിയോടുള്ള അടുപ്പവും ഒരുപോലെ നിറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ അവസാനിക്കുമ്പോഴും ഒ എൻ വിയുടെ വാക്കുകൾ അവസാനിക്കുന്നില്ല. അവ ഇനിയും അനേകം ഹൃദയങ്ങളിൽ ഈണമായി ഒഴുകിക്കൊണ്ടിരിക്കും. വീണ്ടും മറ്റു കുറച്ച് മധുരഗീതങ്ങളുമായി നമുക്ക് മധുരഗീതങ്ങളിൽ ഒന്നിക്കാം. ഇപ്പോൾ വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡില്.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജിൽ ബി സി എ ഓണേഴ്സ് കോഴ്സിൽ ജനറൽ എസ് സി എസ് ടി വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982422. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം എം ജി റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കൊച്ചി
1: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
2: സോറി മുത്തച്ഛാ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
1: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
0: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ അനുഗ്രഹം.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: മോനെ, ഓഗസ്റ്റ് 2-1.
2: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: Radio MacFast 90.4 Time Check
6: 3 o'clock.

0: മിത്താരം, ഒരുപിടി നാട്ടുനന്മയുടെ പകർന്നാട്ടം.
1: നാടൻ പാട്ടുകൾ എന്നത് നമ്മുടെ ജനജീവിതത്തിൽ നിന്നുയർന്ന സംഗീതമാണ്. അവയ്ക്ക് വേദികളോ വലിയ സംഗീത ഉപകരണങ്ങളോ ആവശ്യമില്ലായിരുന്നു. വയലുകളിലും പറമ്പുകളിലും കായലോരങ്ങളിലും ഉത്സവങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും സാധാരണക്കാരുടെ ജീവിതത്തിനൊപ്പം പിറന്ന പാട്ടുകളായിരുന്നു അവ. പഴയ നാടൻ പാട്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ ലാളിത്യമായിരുന്നു. പ്രകൃതി, കൃഷി, സ്നേഹം, വിരഹം, അധ്വാനം, ആഘോഷങ്ങൾ, വിശ്വാസങ്ങൾ, ജീവിതാനുഭവങ്ങൾ എന്നിവയൊക്കെയായിരുന്നു അവയുടെ പ്രമേയങ്ങൾ. എഴുതിവെച്ച വരികളല്ല, തലമുറകളിലൂടെ വായ്മൊഴിയായി കൈമാറിയ ഗാനങ്ങളായിരുന്നു അവ. അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ശൈലിയും ഭാഷാഭംഗിയും ഉണ്ടായിരുന്നു. നാടൻ പാട്ടുകളിൽ കൃത്രിമത്വമില്ല. ജീവിതത്തിന്റെ സന്തോഷവും ദുഃഖവും അതേപടി അതിൽ മുഴങ്ങുന്നു. വയലിൽ നെല്ല് കൊയ്യുമ്പോഴും വഞ്ചി തൊഴിയുമ്പോഴും കുഞ്ഞിനെ ഉറക്കുമ്പോഴും ആഘോഷവേളകളിലും ഈ പാട്ടുകൾ മനുഷ്യരുടെ മനസ്സിന് ആശ്വാസവും ഒരു കൂട്ടായ്മയും നൽകി. കാലം മാറിയെങ്കിലും നാടൻ പാട്ടുകളുടെ മാധുര്യവും പ്രസക്തിയും ഇന്നും മാഞ്ഞിട്ടില്ല. നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ജനജീവിതത്തെയും മനസ്സിലാക്കാൻ നാടൻ പാട്ടുകൾ ഇന്നും വിലമതിക്കാനാകാത്ത ഒരു സാംസ്കാരിക സമ്പത്താണ്. കേൾക്കാം ഇന്ന് മിത്താരത്തിലൂടെ മനോഹരമായ ഒരു നാടൻ പാട്ട്.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: മോനെ, ഓഗസ്റ്റ് 2nd
2: ഒരു കല്യാണമുണ്ട് MG റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: മോനെ, ഓഗസ്റ്റ് 2-1.
3: സോറി മുത്തച്ഛ, എനിക്കന്ന് ഒരു കല്യാണം ഉണ്ട് എം ജി റോഡില്.
2: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
1: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കൃഷിജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിജാലകത്തിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ കൃഷിജാലകത്തിൽ ഞാൻ പറയാൻ പോകുന്നത് മുത്തുകളിൽ നിന്ന് വരുമാനം നേടാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് ഈ മുത്തു പതിപ്പിച്ച ആഭരണങ്ങൾ ധരിക്കാൻ ഇഷ്ടമില്ലാത്തതായി ആരാണുള്ളതല്ലേ? വിപണിയിൽ വലിയ വിലയുള്ള ഈ മുത്തുകൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. അപ്പൊ വിചാരിക്കും അതെങ്ങനെയാണെന്ന്. അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല, വരുമാനം കൊയ്യാൻ കഴിയുന്ന കൃഷിയാണ് മുത്തുകൃഷി. വീട്ടിലെ ടാങ്കിലോ കുളത്തിലോ സുഗമമായി മുത്തുകൃഷി നമുക്ക് നടത്താം. എന്തിനേറെ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ പോലും നമുക്ക് മുത്ത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. മനുഷ്യന്റെ ഇടപെടലുകളില്ലാതെ കടലിലോ ശുദ്ധജലത്തിലോ മുത്തുചിപ്പുകളിൽ സ്വയം രൂപപ്പെടുന്നതാണ് ഈ പ്രകൃതിദത്ത മുത്തുകൾ എന്ന് പറയുന്നത്. മണൽത്തരികളോ മറ്റ് വസ്തുക്കളോ ചിപ്പിയുടെ ഉള്ളിൽ കടക്കുമ്പോൾ നെയ്ക്കർ എന്ന പദാർത്ഥം പുറപ്പെടുവിക്കുന്നു. ഇത് കാലക്രമേണ ഉറഞ്ഞാണ് മുത്തായിട്ട് മാറുന്നത്. വളരെ അപൂർവമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ മുത്തിന്റെ തിളക്കവും നിറവും ആകൃതിയും കൂടുതൽ വില ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ കടലിനെയും തീരദേശങ്ങളെയും മാത്രം ആശ്രയിച്ചിരുന്ന മുത്തുകൃഷി ഇന്ത്യയിലെ ഗ്രാമ നഗരങ്ങളിൽ താരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മികച്ച അക്വാകൾച്ചർ ബിസിനസ്സുകളിൽ ഒന്നാണ് മുത്തുകൃഷി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലും വിദേശത്തും ഈ പറഞ്ഞിട്ടുള്ള മുത്തിനോടുള്ള പ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളക്കെട്ടുള്ള ഭൂമിയെ അക്വാകൾച്ചർ സംരംഭങ്ങളാക്കി മാറ്റുകയാണ് കർഷകരും അതുപോലെ തന്നെ സംരംഭകരും. അപ്പൊ ഈ മുത്തുചിപ്പികളുടെ ഉള്ളിൽ ചെറിയ ന്യൂക്ലിയസ് പ്രത്യേക പ്രക്രിയയിലൂടെ കടത്തിവിടുന്നതാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കൃഷിരീതി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധജലത്തിലോ കടലിലോ കാണുന്ന ചിപ്പുകളെയാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ആരോഗ്യമുള്ള ചിപ്പികളെ ശേഖരിച്ചിട്ട് അവർ ഈ പറഞ്ഞ പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ ഏകദേശം ഒരു 15 ദിവസത്തോളം നെറ്റുകളിലാക്കി വെള്ളത്തിൽ സൂക്ഷിക്കണം. പിന്നീട് ചിപ്പിയുടെ പുറം തോട് തുറന്നിട്ട് അതിനുള്ളിലേക്ക് ഈ ന്യൂക്ലിയസ് കടത്തിവിടും. ചെറിയ മുത്തോ മണൽത്തരിയോ ആണ് ഗ്രാഫ്റ്റിംഗ് വഴി കടത്തിവിടുന്നത്. അതിസൂക്ഷ്മമായിട്ടുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ ഇവയെ 10 ദിവസം പ്രത്യേകം ആന്റിബയോട്ടിക് അടങ്ങിയിട്ടുള്ള ടാങ്കുകളിൽ നിക്ഷേപിക്കും. ഈ സമയത്ത് ചില ചിപ്പികളൊക്കെ ചത്തുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിജീവിക്കുന്നവയെ നൈലോൺ വലകളിലാക്കി ശുദ്ധജലമുള്ള കുളങ്ങളിലോ അതുപോലെ വലിയ ടാങ്കിലോ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടുന്നു. ഒരു വലയിൽ 4-5 ചിപ്പികൾ വീതമാണ് ഇങ്ങനെ നമ്മൾ കെട്ടിത്തൂക്കുന്നത്. നിയന്ത്രിത സാഹചര്യങ്ങളിൽ ആഹാരവും പോഷകങ്ങളും നൽകും. വൈറ്റമിൻസ്, ധാതുക്കൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ആൽഗകൾ ചിപ്പികൾക്ക് ഉറപ്പാക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ കാലക്രമേണ ഈ തോടിനുള്ളിൽ മുത്തുൽപാദിപ്പിക്കുന്നു. പൂർണ്ണ വളർച്ച എത്താൻ 12 മുതൽ 18 മാസം വരെ എടുക്കും. ആവരണങ്ങൾ രൂപപ്പെടാൻ കാത്തിരുന്ന് വിളയിച്ചെടുക്കുന്ന മുത്തിനെ കൾച്ചേർഡ് പേൾ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ കുളങ്ങളിലോ അതുപോലെ ടാങ്കുകളിലോ ബക്കറ്റിലോ ഒക്കെ മുത്ത് വളർത്തുന്ന രീതിയുണ്ട്. അതിനെ റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം എന്നും വിളിക്കുന്നുണ്ട്. 1400 മുത്തുകളിൽ നിന്ന് 400,000 രൂപ വരെ സമ്പാദിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് 3 രൂപ സമ്പാദിക്കാൻ നമുക്ക് മുത്തുകൃഷിയിലൂടെ സാധിക്കും. അധിക വരുമാനം നേടുന്നതായിട്ട് ഷെൽ മാലിന്യങ്ങൾ കരകൗശല വസ്തുക്കളാക്കി മാറ്റുകയും ചെയ്യാം. പിന്നെ ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പറയില്ല, ഇപ്പൊ കൂൺ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ട് വൃത്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ മുത്തുകൃഷിയുടെ കാര്യത്തിലും വൃത്തി മെയിൻ ആണ്. മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഓരോ മുത്തും ഇങ്ങനെ മുത്തായിട്ട് മാറുന്നത്. 1000 ചിപ്പികളെ വളർത്താൻ 10x15 അടി വലുപ്പമുള്ള കുളം മതിയാകും. പിന്നെ മുത്തുകൃഷിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അമോണിയ അടങ്ങിയിട്ടുള്ള വെള്ളം ഇതിന് ഉപയോഗിക്കുകയേ ചെയ്യരുത്. ദിവസം 2-3 മണിക്കൂർ നേരം വാട്ടർ കൂളറുകൾ ഉപയോഗിച്ചിട്ട് വെള്ളം ശുദ്ധീകരിച്ചു കൊടുക്കുക. വെള്ളത്തിന്റെ pH മൂല്യവും ഓക്സിജനും നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഗുണനിലവാരമുള്ള കക്കകളും ചിപ്പികളും നമ്മൾ തിരഞ്ഞെടുക്കണം. സാധാരണഗതിയിൽ 20 മുതൽ 30 രൂപ നിരക്കിൽ കക്കകളും ചിപ്പികളും ലഭ്യമാണ്. അതുപോലെ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡി ഉണ്ട്. നമുക്ക് എല്ലാ കൃഷിക്കും ഓരോ രീതിയിലുള്ള സബ്സിഡി ഉണ്ട്. അപ്പൊ മുത്തുകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവിധ സബ്സിഡികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഡീഷയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ, ഇന്ത്യൻ പേൾ ഫാം എന്നിവിടങ്ങളിലും കേരളത്തിലെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളോ കൊച്ചിയിലെ കുഫോസിലോ ഒക്കെ നമുക്ക് ഈ മുത്തുകൃഷി പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരുപാട് വരുമാന സാധ്യതയുള്ള, എന്നാൽ നമുക്ക് ഒരുപാട് മറ്റ് കൃഷി പോലെ ഒരുപാട് സമയം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കേണ്ട, പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൃത്തി എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന വെള്ളം ഇതൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ കുറച്ച് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വരുമാനം നേടാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള മുത്തുകൃഷി. അപ്പൊ ഇന്നത്തെ കൃഷിജാലകത്തിൽ മുത്തുകൃഷിയെ കുറിച്ചാണ് പറയാനുണ്ടായിരുന്നത്. ഇനി ഒരു കാർഷിക വാർത്തയും കൂടെ പറയാം. അതായത് വളം, സസ്യസംരക്ഷണ രാസവസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം ആരംഭിക്കാൻ ആവശ്യമായ നിയമപരമായ യോഗ്യത നേടുന്നതിനുള്ള ദേശീയ
കൃഷി ഡിപ്ലോമ കോഴ്സ് നമ്മുടെ പത്തനംതിട്ട കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ ഉടൻ ആരംഭിക്കുന്നുണ്ട്. മാനേജ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശത്തിൽ നോഡൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള KVK പത്തനംതിട്ട ആത്മാ പത്തനംതിട്ടയുടെ സഹകരണത്തോടെ നടത്തുന്ന 48 ആഴ്ചയുള്ള ഒരു കോഴ്സാണ്. ഇതിന്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 28,000 രൂപ. അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിലെ ബന്ധപ്പെട്ട കൃഷിഭവൻ, പ്രോജക്ട് ഡയറക്ടർ ആത്മ അല്ലെങ്കിൽ KVK പത്തനംതിട്ട ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഒരു നമ്പർ ഉണ്ട്, 0469266294. മറ്റൊരു നമ്പർ 0469266181. അപ്പൊ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽ ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ ഇന്നത്തെ കൃഷിജാലകം ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
1: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ബ്രേക്ക്ഫാസ്റ്റ്. മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജിൽ BCA ഓണേഴ്സ് കോഴ്സിൽ ജനറൽ SC ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982422. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4. ടൈം ചെക്ക്.
2: 4 o'clock.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: മോനെ, ഓഗസ്റ്റ് 2 ഒന്ന്.
3: സോറി മുത്തച്ഛ, എനിക്കന്ന് ഒരു കല്യാണമുണ്ട് MG റോഡിൽ.
2: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
6: യൂറിക്കാസ്റ്റ് കൂടിയ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
7: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: സീറോ ഡെലിവറി.
10: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
11: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
10: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
11: ഫോൺ 7012-58-6661.
10: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: മോനെ, ഓഗസ്റ്റ് 2 ഒന്ന്
3: സോറി മുത്തച്ഛാ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
2: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: മോനെ ഓഗസ്റ്റ് 2 ഒന്ന്
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണമുണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറമുത്തച്ഛാ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്കന്ന് ഒരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 5 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി.
1: റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 സ്റ്റുഡന്റ്സ് കോർണർ, സോഷ്യൽ വർക്ക്, സേവനത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തിലേക്ക് എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ കേൾക്കാം. ഈ വിഷയം നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളായ ആൽബിൻ അനി ഗീവഗീസ് ആൻഡ് നിമിഷ എൽസ ആന്റണി.
3: ഹായ് ഓൾ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആൽബിൻ അനി ഗീവഗീസ്.
4: ഞാൻ നിമിഷ എൽസ ഡാനിയൽ. സോഷ്യൽ വർക്ക്, സേവനത്തിൽ നിന്നും സാമൂഹിക മാറ്റത്തിലേക്ക് എന്ന പരിപാടിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം.
3: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാ വീടുകളിലും പ്രസക്തമായ ഒരു വിഷയമാണ്, പേരന്റിംഗ് ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ. ഒരു കാര്യം ചോദിക്കട്ടെ?
4: ചോദിച്ചോ.
3: നമ്മൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും വിഷമമോ പ്രശ്നമോ ഉണ്ടായാൽ വീട്ടിൽ വന്ന അതെല്ലാം തുറന്നു പറയാറുണ്ടായിരുന്നു?
4: സത്യമായി പറഞ്ഞാൽ എപ്പോഴും ഇല്ല. ചിലപ്പോഴൊക്കെ വഴക്ക് പറയുമോ എന്ന പേടിയും ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കില്ല എന്ന തോന്നലും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കാരണം കുറച്ചൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്.
3: ഇന്നും പല കുട്ടികളുടെ അവസ്ഥ ഇതുതന്നെയാണ്. മാതാപിതാക്കൾ കുട്ടികൾക്ക് നല്ല ഭക്ഷണവും വിദ്യാഭ്യാസ സൗകര്യവും ഒക്കെ നൽകുന്നു. പക്ഷേ പലപ്പോഴും കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് അവർ കേൾക്കുന്ന ഒരാളായിരുന്നു.
4: അതെ, തീർച്ചയായും. പേരന്റിംഗ് എന്നത് കുട്ടിയെ വളർത്തുക മാത്രമല്ല, കുട്ടിക്ക് സുരക്ഷിതമായി തന്റെ വികാരങ്ങൾ പങ്കുവെക്കുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതുകൂടിയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ എല്ലാവരും അവരവരുടേതായ ജോലി തിരക്കുകളിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പലപ്പോഴും ഫോൺ നോക്കി ഇരിക്കുകയാണ്. പുറലോകവുമായി അവർക്ക് യാതൊരു ബന്ധവും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു.
3: ഇപ്പോൾ കേരളത്തിൽ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട്. കുട്ടികൾക്കെതിരായി അതിക്രമങ്ങളും ഓൺലൈൻ ചൂഷണങ്ങളും കേൾക്കുമ്പോൾ വളരെ വിഷമമാകുന്നു.
4: അതെ, ഈ അടുത്ത കാലത്ത് നമ്മുടെ അടുത്ത് തന്നെ നടന്ന നവജാത ശിശുവിന്റെ വിഷയം നാം കണ്ടതല്ലേ? ഒന്നും അറിയാതെ ഈ ലോകത്തിലേക്ക് പിറന്നു വീണ കുഞ്ഞാണ്. പക്ഷെ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ എന്തായിരിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
3: താൻ ചെയ്യാത്ത തെറ്റ് പോലും അറിയാതെ സ്വന്തം അമ്മയുടെയും രണ്ടാനച്ഛന്റെയും കയ്യിൽ നിന്ന് ഒരു കുഞ്ഞ് ഏൽക്കേണ്ടി വന്ന ക്രൂരമർദ്ദനം നാം മറക്കരുത്. ഇതുപോലെ നിരവധി കേസുകൾ നാം അറിയാതെയും അറിഞ്ഞും ഈ ലോകത്ത് നടന്നിട്ടുണ്ട്.
4: അതെ, കേരളത്തെ ഞെട്ടിച്ച ഈ സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് ശാരീരിക സുരക്ഷയും മാനസിക സുരക്ഷയും ഒരുപോലെ ആവശ്യമാണ്. കുട്ടികൾ ഭയന്നോ സമ്മർദ്ദത്തിലോ ജീവിക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്.
3: പല മാതാപിതാക്കളും പറയാറുണ്ട്, ഞങ്ങൾ ഇതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന്. പക്ഷേ കുട്ടികളുടെ അഭിപ്രായവും വികാരവും കേൾക്കാൻ സമയം അവർ കണ്ടെത്താറുണ്ടോ?
4: ഇല്ല, പക്ഷെ അവർ അതിന് സമയം കണ്ടെത്തേണ്ടതില്ലേ?
3: അതെ നിമിഷ, തീർച്ചയായും കണ്ടെത്താറായിട്ടുണ്ട്. കുട്ടികളോട് ദിവസവും കുറച്ച് സമയം സംസാരിക്കുക. സ്കൂളിൽ എന്ത് സംഭവിച്ചു, ഇന്ന് സന്തോഷമായിരുന്നോ, എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. കുട്ടികൾക്ക് അവരെ കേൾക്കുവാൻ ഒരാളുണ്ട് എന്ന് തോന്നൽ തന്നെ അവർ കൂടുതൽ ആത്മവിശ്വാസത്തോടെ വളരാൻ സാധിക്കും.
4: അവർക്ക് അവരുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വന്ന് തുറന്നു പറയാൻ ഉള്ള കോൺഫിഡൻസ് കൂടും. ഇതിലൂടെ പല പ്രശ്നങ്ങളെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.
3: കൂടാതെ കുട്ടികളെ സംരക്ഷിക്കാൻ ഇന്ത്യയിൽ പ്രത്യേക നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ടല്ലോ?
4: അതെ ആൽബിൻ, തീർച്ചയായും ഉണ്ട്. ഇന്ത്യയിൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിരവധി നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് പോക്സോ ആക്ട്, കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ രൂപീകരിച്ച നിയമമാണത്.
3: അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, സംരക്ഷണം ആവശ്യമുള്ള കുട്ടികൾക്കും ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾക്കും വേണ്ടിയുള്ള പരിചരണവും പുനരധിവാസവും ഉറപ്പിക്കുന്നതാണ്.
4: അപ്പോൾ ഒരു കുട്ടി വീട്ടിൽ സുരക്ഷിതനല്ലെങ്കിൽ അഥവാ മാതാപിതാക്കളുടെ സംരക്ഷണം ലഭിക്കുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യുക?
3: അത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളെ ചിൽഡ്രൻസ് ഹോം പോലുള്ള ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാറുണ്ട്. പലർക്കും ചിൽഡ്രൻസ് ഹോം എന്നാൽ ഒരു താമസ സ്ഥലം മാത്രമാണെന്നുള്ള ധാരണയുണ്ട്. എന്നാൽ അവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും കൗൺസിലിംഗും സംരക്ഷിതമായ അന്തരീക്ഷവും എന്നിവ ലഭിക്കുന്നു.
4: അവിടെയും സോഷ്യൽ വർക്കർമാരുടെ പങ്ക് പ്രധാനമല്ലേ?
3: അതെ അതെ, തീർച്ചയായും വളരെ പ്രധാനമാണ്. ഒരു സോഷ്യൽ വർക്കർ കുട്ടിയുടെ പശ്ചാത്തലം മനസ്സിലാക്കുകയും അവന്റെ അല്ലെങ്കിൽ അവളുടെ ആവശ്യങ്ങൾ വിലയിരുത്തുകയും ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് നൽകുകയും കുടുംബവുമായി വീണ്ടും ചേർക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു.
4: കൂടാതെ സ്കൂളുകളിലും ആശുപത്രികളിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളിലും കുട്ടികളുടെ സംരക്ഷണ കേന്ദ്രങ്ങളിലുമെല്ലാം സോഷ്യൽ വർക്കർമാർ പ്രവർത്തിച്ചു വരുന്നു.
3: അതായത് പ്രശ്നം വന്നാൽ മാത്രം ഇടപെടുന്നവരല്ല, പ്രശ്നങ്ങൾ വരാതിരിക്കാനും പ്രവർത്തിക്കുന്നവരാണ് സോഷ്യൽ വർക്കർമാർ.
4: അതെ ആൽബിൻ, അതാണ് സോഷ്യൽ വർക്കിന്റെ പ്രത്യേകത. ബോധവൽക്കരണം, കുടുംബങ്ങൾക്ക് പിന്തുണ, കുട്ടികളുടെ അവകാശ സംരക്ഷണം, കൗൺസിലിംഗ്, പുനരധിവാസം, ഇതെല്ലാം സോഷ്യൽ വർക്കിന്റെ ഭാഗമാണ്.
3: ഒരു കുട്ടിയെ വളർത്തുക എന്നത് അവന് നല്ല മാർക്കും നല്ല ജോലിയും നേടിക്കൊടുക്കുക എന്നത് മാത്രമല്ല, സുരക്ഷിതവും സന്തോഷകരമായ ബാല്യം നൽകുക കൂടെയല്ലേ?
4: തീർച്ചയായും അതെ. കുട്ടികൾ ഭയമല്ല, വിശ്വാസത്തോടെ മാതാപിതാക്കളോട് സംസാരിക്കുവാനും കഴിയണം. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ സമയവും ശ്രദ്ധയുമാണ്.
3: ഒരു കുട്ടിയെ വളർത്താൻ ഒരു കുടുംബം മാത്രം പോരാ, ഒരു സമൂഹം മുഴുവനും വേണം എന്ന് പറയാറുണ്ട്. നമുക്ക് നമ്മുടെ കുട്ടികളെ കേൾക്കാം, മനസ്സിലാക്കാം, സംരക്ഷിക്കാം.
4: ഇന്നത്തെ കുട്ടികളാണ് നാളെയുടെ സമൂഹം. അവരുടെ സുരക്ഷയും സന്തോഷവും നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ്.
3: കുട്ടികൾക്കായി കുറച്ച് സമയം മാറ്റിവെക്കൂ, അവരോട് സംസാരിക്കൂ, അവരുടെ ലോകം മനസ്സിലാക്കുവാൻ ശ്രമിക്കൂ. ഞാൻ ആൽബിനി ഗിയോർഗീസ്.
4: ഞാൻ നിമിഷ എൽസാ ഡാനിയൽ. സോഷ്യൽ വർക്ക്, സേവനത്തിൽ നിന്നും സാമൂഹിക മാറ്റത്തിലേക്ക് എന്ന പരിപാടിയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി. ഈ പരിപാടിയുടെ മൂന്നാം ഭാഗം നമുക്ക് അടുത്ത ദിവസം തന്നെ കേൾക്കാം.
1: സോഷ്യൽ വർക്ക്, സേവനത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തിലേക്ക് എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സ്റ്റുഡന്റ്സ് കോർണറിൽ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളായ ആൽബിൻ അനീഗി വഗീസ് ആൻഡ് നിമിഷ എൽസ ആന്റണി. ഈ വിഷയത്തിന്റെ മൂന്നാം ഭാഗം കേൾക്കാം അടുത്ത ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മോനെ, ഓഗസ്റ്റ് 2 ഒന്ന്
2: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി.

0: മോനെ ഓഗസ്റ്റ് 2 ഒന്ന്
1: സോരമുത്തച്ഛ എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
5: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്കന്ന് ഒരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUID ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
0: റേഡിയോ മാക്ബാസ് 90.4.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വീണ്ടും ഒരു രാമായണ മാസം കൂടി. നന്മയും വിശുദ്ധിയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അധ്യാത്മ

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
3: പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവാ?

0: പാട്ട്. മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: റേഡിയോ മാക്ഫസ് 90.4 ഇനി ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം നൽകി കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച അവതരണ ഗാനം.

0: മോനെ ഓഗസ്റ്റ് 2-ന്
1: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണമുണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:00 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേയ്ക്ക് 220 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. അദ്ദേഹം തന്റെ രാജ്യാപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. വിശദാംശങ്ങളിലേക്ക്.
1: കഴിഞ്ഞ 10 ദിവസമായി തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങളിൽ തനിക്ക് ഏറെ വിഷമമുണ്ടെന്നും ഇത് തന്റെ അഭിമാന പ്രശ്നമല്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ജന്റർ മന്ദറിലും രാജ്യത്തുടനീളവുമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ അതിനെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോലും നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയുമാണ് പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി അറിയിച്ചു. വരുന്ന വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരുന്നതായും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് CJP ന്യൂഡൽഹിയിൽ നടത്തിവന്ന സമരം പിൻവലിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് CJP പ്രതിനിധികളുമായി മൂന്നാംഘട്ട ചർച്ച നടത്തി. പിന്നീട് ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കരുതെന്നും FIR രജിസ്റ്റർ ചെയ്യരുതെന്നുമുള്ള ആവശ്യങ്ങൾ യോഗത്തിൽ സർക്കാർ അംഗീകരിച്ചതായും ശ്രീ നദ്ദ പറഞ്ഞു.
2: सबसे पहली बात तो ये है कि कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा. इस बात को सरकार ने स्वीकारा है. उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा. इस बात को हम लोगों ने माना है.
0: തീരുമാനിച്ച വ്യവസ്ഥകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ സമരം പിൻവലിക്കുന്നതായി CJP വക്താവ് സൌരവ് ദാസ് അറിയിച്ചു. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹി മെട്രോയിലെ അടച്ചിട്ട പ്രവേശന കവാടങ്ങൾ തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ജീവസുറ്റതാക്കുന്നത് കലയും സാഹിത്യവുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച പമ്പ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ചേർത്തുപിടിക്കുന്ന മഹനീയ ദൌത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂ സ്പ്രെൻ ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും ശ്രീ മുരളീധരൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഗേറ്റ്വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. വിഴിഞ്ഞത്തിനെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിൽ നിന്ന് പൂർണ്ണ സജ്ജമായ അന്താരാഷ്ട്ര കാർഗോ ഗേറ്റ്വേ ആയി മാറ്റുന്നതാണ് ഈ പദ്ധതി.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും 30 UGPG കോഴ്സുകൾ നടത്തുന്നുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ജഗതിരാജ് കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരട്ട ബിരുദ സൌകര്യത്തോടെ വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് കോഴ്സുകൾ നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജൂട്ടെയിൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, EQB ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും ആനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിജിറ്റൽ സ്ക്വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
0: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള തുരങ്കം തകർന്നു മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റോഡുമാർഗം മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. മന്ത്രി മോൻസ് ജോസഫ്, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ജോർജ് MP, മുൻമന്ത്രി വി എൻ വാസവൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിംബാബ്വേയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺസ് നേടി. ടോസ് നേടിയ സിംബാബ്വേ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ജമ്മുകശ്മീരിൽ തുടക്കമായി. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറമുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണമുണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
7: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 7 o'clock.
2: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
3: സോറി മുത്തച്ഛാ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
2: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
1: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. 40 സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഒരുപടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി.

നമസ്കാരം, ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ്, അപ്പൊ എല്ലാവരും ഇങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡ് കാത്തിരിക്കുകയാണ് അല്ലെ? കാരണം ഇന്ന് വാട്സപ്പ് മെസ്സേജിലൂടെയാണ് പാട്ടുകൾ ആവശ്യപ്പെടേണ്ടത്. അപ്പൊ വിളിച്ചിട്ട് കിട്ടാത്ത ഒരുപാട് പേർക്ക് ഒരാശ്വാസമാണ് നമ്മളുടെ ശനിയും ഞായറുമുള്ള സോങ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരെയും സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കൂടെയുള്ളത് ദീപ. അപ്പോൾ എന്തായാലും കുറേ ആയി തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഞാൻ സോങ്സ് ഓൺ ഡിമാൻഡിൽ ഇങ്ങനെ വാട്സപ്പ് മെസ്സേജ് വായിച്ചിട്ട് കുറേ ആയി. നമ്മൾ കോൾസിലിരിക്കുന്നുണ്ടെങ്കിലും മെസ്സേജിൽ എനിക്ക് രണ്ടു മൂന്നാഴ്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ ശനിയോ ഞായറോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വാട്സപ്പ് മെസ്സേജ് വായിക്കാനോ അല്ലെങ്കിൽ പാട്ടുകൾ വെച്ചു കൊടുക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും വേഗം തന്നെ 9495730333 എന്ന നമ്പറിലേക്ക് പാട്ടുകൾ ആവശ്യപ്പെട്ടോളൂ. 9495730333 ഈ നമ്പറിലേക്കാണ് നമുക്ക് വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ഇന്നും നാളെയും പാട്ടുകൾ ആവശ്യപ്പെടേണ്ടത്. 6:30, 6:45 ഒക്കെ നമുക്ക് സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് പാട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല കേട്ടോ. 7 തൊട്ട് അയക്കുന്ന മെസ്സേജിനാണ് നമ്മൾ പാട്ട് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ 6:30 അയച്ച പാട്ട് ചോദിച്ചവരുണ്ട്, അപ്പൊ അതൊന്ന് ഒന്നും കൂടി ഒന്ന് സെൻഡ് ചെയ്യാം. കാരണം 6:30 നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യില്ലല്ലോ. അപ്പൊ 7 മുതൽ മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും പാട്ടുകൾ നമ്മൾ വെച്ചുകൊടുക്കാം. ഓക്കെ, എന്തായാലും ഫസ്റ്റ് തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സുബ്രഹ്മണ്യൻ ചേട്ടനാണ് തൃപ്രയാറിൽ നിന്ന്. ഹൈ മക്ഫാസ്റ്റ് ആർ ജെ, തൃപ്രയാറിൽ നാലമ്പല ദർശനത്തിനായി ഭക്തജന പ്രവാഹം, ശൃംഗാരവേലനിലയിൽ നാലമ്പലം അണയാനൊരു തുണയായി വാ എന്ന ഗാനം തൃപ്രയാറിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കുമായി വെക്കണം എന്ന് സുബ്രഹ്മണ്യൻ തൃപ്രയാർ. ഓക്കെ, തൃപ്രയാറാണ് മൊത്തം അല്ലേ? അപ്പൊ തൃപ്രയാറുകാരന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ടിൽ സോങ്സ് ഓൺ ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴേക്ക് എല്ലാവരുടെയും പാട്ടുകൾ വേഗം തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ. സ്റ്റേ ട്യൂൺ, റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ നല്ലൊരു പാട്ട് കേട്ട് നമ്മള് സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെയും നാളത്തെയും നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം പാട്ട് എല്ലാവർക്കും സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ കേൾപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ വേഗം തന്നെ 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് പാട്ടുകൾ ആവശ്യപ്പെട്ടോളൂ. നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാം. അടുത്ത പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹായ് മാക് ഫാസ്റ്റ്, നമസ്കാരം. എനിക്ക് കാലം തെളിഞ്ഞു, പാടം കനിഞ്ഞോ, കല്ലേ നിന്റെ ചിത്രം ഇടിമുഴക്കം, ഈ ഗാനം വെച്ച് തരുമോ? സഹദേവൻ ഫ്രം ഇടുക്കി. പിന്നെന്താണ് സഹദേവൻ ചേട്ടാ, എന്തായാലും ഇടുക്കിക്കാരന് വേണ്ടിയിട്ട് ഇടിമുഴക്കം എന്ന ചിത്രത്തിലെ ഈ ഒരു ഗാനം നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
2: സോറി മുത്തച്ഛ, എനിക്കന്ന് ഒരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
6: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
8: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIസിന് വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
10: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: ഇങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡിൽ വാട്സപ്പ് മെസ്സേജിലൂടെ പാട്ടുകൾ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല നല്ല പാട്ടുകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് വേണുഗോപാലയുടെയാണ്, കിടങ്ങറയിൽ നിന്ന്. സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിലെ ചൂളമടിച്ച് കറങ്ങി നടക്കുമെന്ന ഗാനം കേൾപ്പിക്കണം. ഡെഡിക്കേറ്റഡ് ടു PV മുഹമ്മദ്, നാരായണൻ നായർ, ബാബുവേട്ടൻ, ഷീബ ജയങ്കർ. ഇത്രയും പേർക്ക് വേണ്ടിയിട്ടാണ് വേണുഗോപാലേട്ടൻ സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അടിച്ചുപൊളി സോങ്, എല്ലാവരും അങ്ങ് സന്തോഷിക്കട്ടെ അല്ലേ. സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിലെ നമ്മുടെ ഒരു രാത്രി കൂടിയൊക്കെ കുറച്ച് ഒരു സാഡായിട്ടുള്ള വേർഷൻ ആണെങ്കിൽ ഈ ഒരു പാട്ടെന്ന് പറയുന്നത് കുറച്ച് ഈ പറഞ്ഞതുപോലെ ഒരു വെക്കേഷൻ വരുന്നു, അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു പാട്ടൊക്കെയാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. നമുക്ക് ഈ പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അപ്പൊ നമ്മള് മലയാളം പാട്ട് ഇങ്ങനെ കേട്ടുവരാണല്ലേ. അപ്പൊ ഒന്ന് മാറ്റി പഠിച്ചാലോ. നമ്മുടെ ജീവൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ്, ഒരു പാട്ട് വേണം, നെഞ്ചുക്കൽ പെയ്തിടും മാമഴി എന്നുള്ള പാട്ടുണ്ടല്ലോ, വാരണമായിരം എന്ന മൂവിയിലെ സോങ് ആണ്. അപ്പൊ ആ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞിട്ടുണ്ട് ജീവൻ ചേട്ടൻ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. തമിഴ് സോങ് ആണെങ്കിൽ നല്ലൊരു ഫ്രഷ് ഫീല് തരുന്ന പാട്ടാണ് അല്ലേ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. അപ്പം എന്തെല്ലാം വേഗം തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് ആയിട്ട് പാട്ടുകൾ അയച്ചോളൂ. 9495730333. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. ഹലോ ദീപ, എനിക്ക് കാലാപാനി സിനിമയിലെ ആ ചിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കിളി തത്തമ്മേ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ? വയനാട് കമ്പളക്കാട് എന്നും രതീഷ്. ഓക്കെ രതീഷ് ഏട്ടാ, എന്തായാലും വയനാട്ടിലേക്ക് ആ ഒരു പാട്ട് വരുന്നുണ്ട്. നല്ല പാട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു പോസിറ്റീവ് ഫീല് തരുന്ന ഒരു സോങ് ആണ്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. സമയം 7 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പാട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സൽമയത്തെയാണ്. ഗുഡ് ഈവനിംഗ് മാക്ഫാസ്റ്റ്, ഹായ് ദീപക്കുട്ടി, പ്ലീസ് പ്ലേ ദ സോങ് ഒരു ജന്മമാം ഉഷസന്ധ്യയായി അറിയുന്നു ഞാൻ നിന്നെ മൂവി സുന്ദരിക്കാക്ക. ഈ പാട്ട് വെച്ച് തരുമോ സൽമ ജമാലുദ്ദീൻ ഇടേക്കുന്നം. സൽമയത്ത് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾക്ക് വെച്ചരാതിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഒരു ജന്മമാം ഉഷസന്ധ്യയായി അറിയുന്നു ഞാൻ നിന്നെ എന്ന പാട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നല്ല രസമുള്ള ഒരു പാട്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കേൾക്കാനായിട്ട്. അപ്പൊ എന്തായാലും സമയം 7 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ട് അധികം സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല. അടുത്ത മെസ്സേജ് ശ്രീധരൻ ജയനാണ് അയച്ചിരിക്കുന്നത്. ഗുഡ് ഈവനിംഗ് ദീപ, ഞാൻ ശ്രീധരൻ അവണൂർ. ഹിന്ദി സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ ഏറെ സ്വാധീനിച്ച ഗായകനായിരുന്നു റാഫി സാബ്. പിന്നീട് കിഷോർ കുമാറും ഒഴിവാക്കാൻ പറ്റാത്ത ഗായകനായി മാറി. വ്യത്യസ്ത ശൈലികൾ കാഴ്ചവെക്കുന്ന ഈ രണ്ട് പ്രതിഭകൾ അന്നും ഇന്നും എന്നും തുല്യ ശക്തികളായി തന്നെയാണ് മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇന്നൊരു റാഫി ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. വോ ജബ് യാദ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഗാനം റാഫി ആരാധകർക്കായി സമർപ്പിക്കുന്നു ശ്രീധരൻ അവണൂർ. ഓക്കെ ശ്രീധരൻ ചേട്ടാ, റാഫി ആരാധകർക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് പിന്നെ ശ്രീധരൻ ചേട്ടനും ഈ ഒരു പാട്ട് ഞാൻ വെച്ചിരുന്നു. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സോങ്സ് ഓൺ ഡിമാൻഡിലെ അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സന്തോഷേട്ടനാണ് നടക്കാവ് എന്ന്. എനിക്ക് ചന്ദനച്ചോല എന്ന പടത്തിലെ ഹൃദയം മറന്നു എന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പാട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ ലാസ്റ്റ് പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സമയം 7 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിട്ടുണ്ട്. ഗുഡ് ഈവനിംഗ് ദീപ, പൗർണമി പൂത്തിങ്കളെ നീയൻ ഹൃദയ സ്പന്ദനമല്ലേ എന്ന ഗാനം കേൾപ്പിക്കണേ. ചിത്രം മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി, ആന്റണി കടവന്ത്ര. ഓക്കെ ആന്റണി ചേട്ടാ, പാട്ട് വെച്ചേരാം. അതിന് മുൻപായിട്ട് കുറച്ച് മെസ്സേജ് നമുക്കുണ്ട്. അനിലേട്ടൻ ത്രിമൂർത്തീസ്, ഹൃദയം മറന്നു, ഏറെ ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ശ്രീധരൻ ചേട്ടൻ ഒരു മെസ്സേജ്. താങ്ക്സ് ദീപ, ശ്രീധരൻ അവണൂർ. ദീപയ്ക്ക് ഈ ശബ്ദം, റാഫി ശബ്ദം ഇഷ്ടമാണോ? ലക്ഷ്മികാന്ത് പ്യാരലാലിന്റെ ആദ്യ ചിത്രത്തിലെ ഗാനം എന്ന സവിശേഷതയും ഈ ഗാനത്തിനുണ്ട്. ദീപയ്ക്ക് ഒരു ശുഭരാത്രി, സുഖനിദ്രയും നേരുന്നു. തിരിച്ച് ശ്രീധരൻ ചേട്ടനും ശുഭരാത്രി, സുഖനിദ്ര. അതുപോലെ തന്നെ റാഫി ഗാനങ്ങൾ, കിഷോർ കുമാർ എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് എപ്പോഴും പഴയ ആൾക്കാരുടെ പാട്ടുകൾക്കൊക്കെ ഒരുപാട് നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിടികിട്ടുന്ന. അതുപോലെ തന്നെ മലയാളത്തിൽ പഴയ പാട്ടുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഭംഗിയും അതിൻ്റെ വരികളും ഒക്കെ ഉണ്ടല്ലേ. അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ് ശ്രീധരൻ ചേട്ടാ. നെക്സ്റ്റ് സൽമൈത, താങ്ക് യു ദീപകുട്ടി, ശുഭരാത്രി. ഓക്കെ ശുഭരാത്രി. ലിസി ചേച്ചി, സുന്ദരിക്കാക്കയിലെ ഒരു ജന്മമാം പാട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ലിസി ചേച്ചി, ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സമയമില്ല, നാളെ ചോദിക്കേട്ടോ. ദീപകുട്ടി, ഗുഡ് ഈവനിങ്. പാട്ടുകൾ കേട്ട് കൂടെയുണ്ട് നമ്മുടെ സ്വന്തം വേണുഗോപാലേട്ടനും ദീപയ്ക്കും ഓയയ്ക്കും, സൗഹൃദവാണി കൂട്ടുകാർക്കും, കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭരാത്രി എന്നാണെന്ന് തോന്നുന്നു. എനിക്കിത് ക്ലിയർ ആവുന്നില്ല. ഷീബ കുമരക, ഇത് എവിടെയാ കയറിയിരിക്കുന്നത്? അമ്മമ്മയും മോനും കൂടി കൊള്ളാം എന്തായാലും. അപ്പൊ എന്തായാലും ഡിയോൺ കുട്ടരും ദിയ കുട്ടിക്കും ശിവ ചേച്ചിക്കും എല്ലാവർക്കും ഒരു

വിളിച്ചാണെങ്കിലും പാട്ട് ചോദിക്കാം. അടുത്ത ബാബു ചേട്ടൻ, കള്ളം കൊണ്ട് വളർന്നവർ പുല്ലിനെ പോലെയാണ്, എത്ര വേഗത്തിൽ വളരുന്നുവോ അത്രയും വേഗം കരിഞ്ഞു പോകും. സത്യം കൊണ്ട് വളർന്നവർ പേരാൽ മര പോലെയാണ്, വളരുന്നത് സാവധാനമാണെങ്കിലും വളർന്നു കഴിഞ്ഞാൽ അവരുടെ മൂല്യം അളവറ്റതാകും. ബാബുസ് നട്ടാശ്ശേരി. ഓക്കെ ബാബു ചേട്ടാ, ശുഭരാത്രി. അനിലേട്ടൻ, മനസ്സറിയുന്ന സ്നേഹത്തിന് അതിരുകളില്ല, അത് പ്രാർത്ഥന പോലെയാണ്, നിശബ്ദമാണെങ്കിലും എപ്പോഴും കൂടെയുണ്ടാകും. ശുഭരാത്രി. നമുക്ക് പാട്ട് കേട്ടു പോകട്ടോ, അല്ലെങ്കിൽ പിന്നെ പാട്ട് കേൾക്കാൻ സമയം ഉണ്ടാവില്ല, പാട്ട് കുറച്ച് ലെങ്ത് ഉള്ളതാണ്. ഹൈ ദീപുക്കുട്ടി, ഗുഡ് ഈവനിങ്. അമൃത കാർത്തിക്കുട്ടി, അപ്പുസ്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് നൈറ്റ്. ഓക്കെ അനിലേട്ടാ, ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ഷാജു ചേട്ടനായിരുന്നു. ഷായി ചേട്ടനും ഒരു പാട്ടാണ് ചോദിച്ചിരുന്നത്, പക്ഷെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു അഭിലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞു നമുക്കൊരു 7 മണിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ, കാരണം 6:30 അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ ടൈമിൽ നോക്കാൻ പറ്റില്ല. 7 മണിക്ക് ശേഷമാണല്ലോ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡ്. കറക്റ്റ് 7 മെസ്സേജ് അയച്ചാൽ മതി. അനിലേട്ടൻ, ശ്രീധരൻ ചേട്ടൻ ചോദിച്ച ഹിന്ദി പാട്ട് സൂപ്പർ ആയിരുന്നു, താങ്ക് യു. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഓക്കെ അനിലേട്ട. അടുത്തത് സിറാജ്. ആർ ജെ ദീപയ്ക്കും അപർണയ്ക്കും അമൃതയ്ക്കും ഫ്രണ്ട്സ്, കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും, റേഡിയോയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. സിറാജിനും ശുഭരാത്രി. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് ടാറ്റ ബൈ ബൈ പറയട്ടെ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക്.

0: ரேடியோ மேக்வாஸ் 90.4 டைம் சென்
1: 8 o'clock.
2: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: മുത്തച്ഛനും വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
1: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കാവ്യസഞ്ചാരം. കവികൾ സ്വന്തം ശബ്ദത്തിൽ കവിത അവതരിപ്പിക്കുന്ന പ്രത്യേക റേഡിയോ പരമ്പര. വാക്കുകൾ ചിലപ്പോൾ കേൾക്കപ്പെടുന്നതല്ല, അവ അനുഭവിക്കപ്പെടുന്നതാണ്. ഒരു കവിയുടെ ഹൃദയത്തിൽ ജനിച്ച വരികൾ അവരുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളിലേക്കെത്തുന്ന അപൂർവ നിമിഷങ്ങൾ. കവിതയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കുന്ന ഒരു ആത്മീയ കാവ്യസഞ്ചാരം. ഏവർക്കും കാവ്യസഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയും മലയാളത്തിന്റെ പ്രിയ കവികൾ അവരുടെ സ്വന്തം കവിതകൾ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. ഇത് കവിത കേൾക്കുന്ന സമയം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളം കേൾക്കുന്ന സമയം കൂടിയാണ്. കവിത കാലത്തോടുള്ള സംവാദം കൂടിയാണെന്ന് തന്റെ രചനകളിലൂടെ തെളിയിക്കുന്ന കവിയാണ് എം കെ കുട്ടപ്പൻ. അധ്യാപകൻ എന്ന നിലയിലും സാഹിത്യ പഠനകാരൻ എന്ന നിലയിലും മലയാള ഭാഷയെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് എം കെ കുട്ടപ്പൻ. ക്ലാസ് മുറിയിലെ അറിവും ജീവിതാനുഭവങ്ങളുടെ ആഴവും അദ്ദേഹത്തിന്റെ കവിതകളിൽ മനോഹരമായി ഒത്തുചേരുന്നു. എന്റെ ഗ്രാമത്തിന്റെ ആത്മാവ്, ഏഴ് രാജകുമാരന്മാർ, സുമംഗലീപുരത്തെ വിശേഷങ്ങൾ, ഊർമിള, സ്നേഹ സങ്കീർത്തനം, സൗന്ദര്യലഹരി, പി ഭാസ്കരൻ കവിതയിലെ കാൽപ്പനികത എന്ന പഠന ഗ്രന്ഥവും രചിച്ചിട്ടുണ്ട്. കവിതയ്ക്ക് റെവറന്റ് ജോർജ് മാത്തൻ സ്മാരക അവാർഡും ലഭിച്ചിട്ടുണ്ട്. ചിന്തയുടെ തെളിച്ചവും ഭാഷയുടെ സൗന്ദര്യവും സമന്വയിക്കുന്ന എം കെ കുട്ടപ്പന്റെ കാവ്യലോകത്തിൽ നിന്നാണ് ഇന്ന് യുദ്ധം വരയ്ക്കുന്ന ചിത്രം, സൗന്ദര്യലഹരി എന്നീ കവിതകൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യസഞ്ചാരത്തിലേക്ക് പ്രിയ കവി എം കെ കുട്ടപ്പനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം, ഞാൻ എം കെ കുട്ടപ്പൻ. കവിത യുദ്ധം വരയ്ക്കുന്ന ചിത്രം.

0: വായിക്കുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കും. പക്ഷേ കവി വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ആത്മാവാണ്. ഇന്നത്തെ കാവ്യസഞ്ചാരം ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് പ്രിയ കവി എം കെ കുട്ടപ്പന്റെ യുദ്ധം വരയ്ക്കുന്ന ചിത്രം, സൗന്ദര്യലഹരി എന്നീ കവിതകൾ.
1: റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
3: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
2: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
6: സീറോ ഡെലിവറി
7: യെസ്.
6: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
7: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
6: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
7: ഫോൺ 7012586661.
6: സീറോ ഡെലിവറി, എവറിഥിംഗ് സ്റ്റാർട്ട് ഫ്രം സീറോ.
7: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
8: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: മോനെ ഓഗസ്റ്റ് 2 തന്നെ ഒന്ന്
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
6: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണമുണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

0: പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
1: എന്താ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
2: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികേയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 9 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ് നാട്ടുകാർക്ക് കൂട്ടായി
1: മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജിൽ BCA ഓണേഴ്സ് കോഴ്സിൽ ജനറൽ SC ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982422. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള PRP ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: നമസ്കാരം. ചെറുകഥകളുടെ ലോകമായ കഥാസരിസാഗരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. RJ അമൃത കാർത്തിക. ഇന്ന് കഥാസരിസാഗരത്തിൽ ശരത് എഴുതിയ കഥ അച്ഛൻ. കഴിഞ്ഞ വർഷം ഗുണ്ടൽപേട്ടിൽ പൂന്തോട്ടം കാണുവാൻ അച്ഛന്റെ കൂടെ കാറിൽ പോയത് ഇന്നലെ കഴിഞ്ഞ പോലെയുണ്ട്. 300 km വണ്ടി ഓടിച്ചു പോകേണ്ട വല്ല ആവശ്യം ഉണ്ടോടാ എന്ന് അച്ഛനോട് പലരും പറഞ്ഞിരുന്നു. എടാ, എന്റെ അച്ഛനോട് ഒരു ഓണക്കോട് ചോദിക്കാൻ എനിക്ക് പേടിയായിരുന്നു. ചോദിച്ചാലും വാങ്ങിത്തരില്ല. അമ്മ പണിക്ക് പോയിട്ട് വല്ലതും കിട്ടിയിട്ട് വേണം ഓണത്തിനൊരു സദ്യ കഴിക്കാൻ. ആകെ ഓണത്തിനും വിഷുവിനും കഴിച്ചാലായി. പിന്നെ പുത്തിരിയില്ലേ, അതിന് അമ്പലത്തിൽ നിന്ന് കുറച്ച് അവൽ കിട്ടും, അതിനുവേണ്ടി കാത്തിരിക്കണം. അച്ഛൻ അപ്പോഴേക്കും പഴയ കാര്യങ്ങളുടെ കെട്ടടിക്കാൻ തുടങ്ങും. അപ്പോൾ അവർ പറയും, മതിയാക്കടാ പഴങ്കഥകൾ, അതല്ലടാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കൾ അനുഭവിക്കരുത്. നമ്മുടെ കയ്യിൽ ഇപ്പോ പണമില്ലേ, അവർ ആഗ്രഹിക്കുന്നത് എന്തും ഞാൻ വാങ്ങിക്കൊടുക്കും. അവര് കാണാൻ ആഗ്രഹിക്കുന്ന എവിടേക്കും കൊണ്ടുപോകും. നമ്മൾക്ക് കിട്ടാത്തതൊക്കെ അവരനുഭവിക്കട്ടോ. ഇങ്ങനെ അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇന്ന് അത്തമാണ്. എല്ലാവരും ഓണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. സ്കൂളിൽ ഓണത്തിന്റെ പരിപാടികൾ തീരുമാനിച്ചു. ഒരേപോലുള്ള ഡ്രസ് ഇടണം. കൂടാതെ ഒരാൾ ചുരുങ്ങിയത് 300 രൂപയെങ്കിലും എടുക്കണം. വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലെത്തി. വീടിന്റെ മുന്നിൽ അനിയത്തി കളിക്കുന്നുണ്ട്. അവൾ എന്നെ കണ്ടിട്ട് ഓടി അടുത്തു വന്നു. ഏട്ടാ, അമ്മയ്ക്കൊന്നും കഴിയുന്നില്ല, ഉച്ചയ്ക്കേ കിടക്കുന്നു. ഞാൻ അമ്മയുടെ റൂമിലേക്ക് പോയി. അമ്മേ, എന്തു പറ്റി? ഇവൾ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറയുന്നു. ഒന്നുമില്ലടാ, ചെറിയൊരു തലവേദന, കുറച്ചു നേരം കിടന്നാൽ ശരിയാകും. നീ എന്താ ഇന്ന് നേരത്തെ എവിടെയും കളിക്കാനൊന്നും നിന്നില്ല?

അമ്മ മറുപടി പറഞ്ഞു. എന്താടാ നേരത്തെ എത്തിയേ? എന്തു പറ്റി? അയൽപ്പക്കത്തെ വിമലചേച്ചി കയറി വന്നത് ശബ്ദം കേട്ടപ്പോഴറിഞ്ഞത്. ഞാൻ പതിയെ ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. കളിക്കാനുള്ള ഡ്രസ്സ് പുറത്തെ അയയിൽ നിന്നെടുത്ത് ധരിച്ചു. ബൂട്ട് കെട്ടാൻ പുറത്തെ ഇരുത്തിയിലിരുന്നു. അകത്തുള്ള സംഭാഷണം എനിക്ക് കേൾക്കാമായിരുന്നു. നീ എന്താണ് ആശുപത്രി പോകാതെ ഇങ്ങനെ കിടക്കുന്നേ? ഇതിപ്പോ എത്രാമത്തെ തവണയായി? ഒന്ന് പോയിട്ട് നോക്കിക്കൂടെ? ഓണമൊക്കെയല്ലേ വിമല ചേച്ചി, മക്കൾക്ക് എന്തൊക്കെയോ ആവശ്യങ്ങൾ ഉണ്ടാകില്ലേ? കഴിഞ്ഞ വർഷം വരെ എങ്ങനെ കഴിഞ്ഞ മക്കളാ? അവരുടെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഒരല്ലലും ഇല്ലാതെയല്ലേ അവർ ജീവിച്ചത്? ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി വച്ചതെല്ലാം കൺമുന്നിൽ നിന്ന് ഇല്ലാതാകുന്നത് കാണുമ്പോൾ അത് കണ്ടു നിൽക്കാനുള്ള മനക്കെട്ടിയൊന്നും എന്റെ രമേശേട്ടനുണ്ടായിരുന്നില്ല. അവസാനമായിട്ട് ആശുപത്രിയിൽ വെച്ച് മക്കളെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരാളെയെങ്കിലും നല്ല നിലയിലെത്തിക്കണം, അതിനി എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. ഇടറിയ ശബ്ദത്തോടെയുള്ള അമ്മയുടെ വാക്കുകൾ പുറത്തു നിന്നിരുന്ന എന്റെ ഹൃദയത്തിൽ കൊണ്ടു. ഞാൻ പതുക്കെ എഴുന്നേറ്റ് അല്പം മാറി നിന്നു. കളിക്കാനുള്ള മൈതാനമോ കൂട്ടുകാരോ കളിയോ ഒന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്റെ ചുമലിൽ എന്തോ ഒരു ഭാരം കയറിയതായിട്ട് തോന്നി. ഫോൺ കയ്യിലെടുത്ത് ഓട്ടോറിക്ഷ വിളിച്ചു. ഹലോ കുമാരേട്ടാ, അമ്മയെ ഡോക്ടറെ കാണിക്കണം, ഒന്ന് ഓട്ടോയും കൊണ്ട് വരുമോ? ചുമലിൽ പെട്ടെന്ന് തോന്നിയ ഭാരം അതെന്റെ കുടുംബത്തിന്റെ ആയിരുന്നു. ഞാനത് ഉത്തരവാദിത്വത്തോടെ എന്റെ ചുമലിൽ ഏറ്റുകയാണ്. റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4 ചെറുകഥകളുടെ ലോകമായ കഥാസരിസാഗരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ട കഥ ശരത് എഴുതിയ അച്ഛൻ. ഇന്ന് ഈ കഥ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കഥാസരിസാഗരത്തിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി. 90.4 റേഡിയോ മേക്ക്ഫാസ്റ്റ്.

ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 മിത്താരം.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: റേഡിയോ മാക്ഫാസ് 90.4.
6: 10 o'clock.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: പഴയ കാലഘട്ടത്തിന്റെ ആ ഒരു ഭംഗിയും മാധുര്യവും ഒക്കെ വീണ്ടും മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സഹായിക്കുന്നത് പഴയ കാലഘട്ടത്തിലെ പാട്ടുകളായിരിക്കുമല്ലേ. അത്തരത്തിലുള്ള ഒരുപിടി മധുരമായ പാട്ടുകളൊക്കെയായിട്ട് ഞാനിവിടെ വീണ്ടും എത്തിയിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും നിശാഗന്ധിയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിശാഗന്ധിയുമായി കൂടിയുള്ളത് ഞാൻ ആർഷേ അപർണ. ഇന്ന് നമ്മൾ നിശാഗന്ധിയിലൂടെ ആദ്യം കേൾക്കാൻ പോകുന്നത് സിന്ദൂര ചെപ്പ് എന്ന ചിത്രത്തിലെ ഓമലാളെ കണ്ടു ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ജി ദേവരാജൻ മാഷാണ് കേട്ടോ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. യൂസഫ് അലി കേശീരിയുടെ വരികൾക്ക് ശബ്ദം കൊണ്ട് ജീവൻ പകർന്നിരിക്കുന്നത് സാക്ഷാൽ ഗാനഗന്ധർവൻ ദാസേട്ടനും. ഈ മനോഹരമായ ഗാനത്തിലൂടെ ഇന്ന് നമ്മൾ നിശാഗന്ധിയുടെ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. ദാ വരുന്നു ഗാനം.

അങ്ങനെ സിന്ദൂരച്ചെപ്പ് എന്ന ചിത്രത്തിലെ മനോഹരമായ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് തിരികെ എത്തുമ്പോ ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് രാജശില്പി നീ എനിക്കൊരു പൂജാ വിഗ്രഹം എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. ഈ ഒരു ഗാനത്തിന്റെയും സംഗീതം ഒരുക്കിയിരിക്കുന്നത് ജി ദേവരാജൻ മാഷാണ്, അരികൾ ഒരുക്കിയിരിക്കുന്നത് വയലാറാണ് കേട്ടോ. പി സുശീലാമയാണ് ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു ഗാനം പഞ്ചവൻ കാട് എന്ന ചിത്രത്തിലേതാണ്. അപ്പോ ഈ ഒരു ഗാനത്തിനായി കാത്തീർക്കുക നിശാഗന്ധിയിലൂടെ.

പഴയ കാലഘട്ടത്തിലെ മധുരമുള്ള ഗാനങ്ങളൊക്കെയാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് നിശാഗന്ധിയാണ്. നിശാഗന്ധിയിൽ അടുത്ത ഗാനം കർപ്പൂര നക്ഷത്ര ദീപം, ചിത്രം സഞ്ചാരി. 1981 കേട്ടോ ഈ ചിത്രം പ്രദർശനശാലയിൽ എത്തുന്നത്. ഈ ചിത്രത്തിലെ കർപ്പൂര നക്ഷത്ര ദീപം എന്ന മനോഹരമായ ഗാനത്തിനായി കാതോർക്കാം നിശാഗന്ധിയിലൂടെ.

പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമാണ് മന്ത്രമോതിരം മായമോതിരം. നിശാഗന്ധിയിൽ ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഈ ഒരു ഗാനമാണ് കേട്ടോ. ജി ദേവരാജൻ മാഷാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്, വയലാറാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ആലപിച്ചിരിക്കുന്നത് സാക്ഷാൽ ഗാനഗന്ധർവൻ ദാസേട്ടൻ. ആ ശബ്ദമാധുര്യത്തിൽ ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

പഴയ കാലഘട്ടത്തിലെ മധുരമുള്ള ഗാനങ്ങളൊക്കെയാണ് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് നിശാഗന്ധിയാണ്, കൂടെയുള്ളത് ഞാൻ ആർജി അപർണ. നിശാഗന്ധിയിൽ ഇനി അടുത്തതായി തലമുറ ഭേദമന്യേ എല്ലാ മലയാളികളും നെഞ്ചിലേറ്റിയ ഗാനമാണ് 14 രാവുദിച്ചത്. ആ ഒരു ഗാനം തന്നെയാണ് കേട്ടോ നമ്മൾ കേൾക്കാൻ പോകുന്നത്. മരം എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം. ജി ദേവരാജൻ മാഷിന്റെ സംഗീതത്തിന് വരികൾ ഒരുക്കിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരിയാണ്. ആലാപനം KG യേശുദാസ്. കേൾക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

എം എസ് ബാബുരാജ്, ശ്രീകുമാരൻ തമ്പി കൂട്ടുകെട്ടിൽ പിറവിയെടുത്ത ഗാനമാണ് അകലെ അകലെ നീലാകാശം. മിടുമിടുക്കി എന്ന ചിത്രത്തിലേതാണ് കേട്ടോ ഈ ഒരു ഗാനം. ദാസേട്ടനും എസ് ജാനകിയമ്മയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. സംഗീത പ്രേമികളുടെ പ്രിയപ്പെട്ട ഈ ഒരു ഗാനമാണ് ഞാൻ ഹിന്ദിയിൽ ഇനി അടുത്തത്. ഈ ഒരു ഗാനത്തിനായി കാത്തോർക്ക നിഷാ ഹിന്ദിയിലൂടെ.

പഴയ കാലഘട്ടത്തിലെ ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ട് ആ ഇങ്ങനെ നിശാഗന്ധിയിലൂടെയാണ് യാത്ര തുടരുന്നത്. നിശാഗന്ധിയിൽ ഇനി അടുത്ത ഗാനം കല്ലായി പുഴിയൊരു മണവാട്ടി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ചിത്രം മരം. ജി ദേവരാജൻ മാഷിന്റെ സംഗീതത്തിന് വരികൾ യൂസഫ് അലി കേച്ചേരിയാണ് ഒരുക്കിയിരിക്കുന്നത്. ആലപിച്ചിരിക്കുന്നത് പി മാധുരിയമ്മയും സുശീലാമ്മയും ചേർന്ന്. കേൾക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

നെല്ലി എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീലാമ്മ ആലപിച്ച ഗാനമാണ് കല്യാണ പ്രായത്തിൽ നിന്ന് തുടങ്ങുന്നത്. ഇന്നും ഈ ഒരു പാട്ട് പാടി നടക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. തലമുറ ഭേദമന്യേ ഈ ഒരു പാട്ട് കേൾക്കാത്തതായിട്ടും ആരുണ്ടാവില്ല. സനിൽ ചൗധരി വയലാർ കൂട്ടുകെട്ടിലാണ് ഈ ഒരു ഗാനം പിറവിയെടുത്തിരിക്കുന്നത്. ആലപിച്ചിരിക്കുന്നത് സുശീലാമ്മയാണ്. ഈ ഒരു ഗാനത്തിനായി കാതോർക്കാം നിശാഗന്ധിയിലൂടെ.

പഴയ കാലഘട്ടത്തിലെ ഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിശാഗന്ധയിൽ ഇനി അടുത്തത് കസ്തൂരി തൈലമിട്ട് മുടിമിനുക്കി എന്ന ഗാനം. ചിത്രം കടൽപ്പാലം. ജി ദേവരാജൻ മാഷാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത്. വരികൾ വയലാറിന്റേതും ആലപിച്ചിരിക്കുന്നത് പി മാധുരിയമ്മ. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധയിലൂടെ.

പഴയ കാലഘട്ടത്തിലെ മധുരമുള്ള ഓർമ്മകളൊക്കെ അയവിറക്കി ഇരിക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം. നിശാഗന്ധിയിൽ മധുരമുള്ള ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ പണ്ടത്തെ കാലഘട്ടം ഒന്ന് ആലോചിക്കാറുണ്ട്. അപ്പോഴേ നിശാഗന്ധിയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. അവസാനമായ ഒരു ഗാനം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ എന്ന ഗാനമാണ്. ചിത്രം ശകുന്തള. ജി ദേവരാജൻ മാഷിന്റെയും വയലാറിന്റെയും കൂട്ടുകെട്ടിൽ പിറവിയെടുത്ത ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് ദാസേട്ടനും സുശീലാമ്മയും ചേർന്നിട്ടാണ്. ഈ ഒരു ഗാനം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ നിശാഗന്ധിയുടെ അധ്യായത്തിൽ നിന്നും വിട പറയുകയാണ്. വീണ്ടും കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് വിട പറയുന്നു ആർജി അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.